ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നീരിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മിഥുനം 13, 2026 ജൂൺ 27, ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ചുറ്റുമുള്ളവർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നന്മ ചെയ്യുന്ന ഒരാളിലേക്ക് ലോകത്തു മുഴുവനുള്ള നന്മയുടെ തരംഗങ്ങൾ ഒന്നാകെ വന്നു ചേരുന്നതായും അത് ആ വ്യക്തിയെ ഒരു ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നന്മ വന്നു ചേരാനും ഉയർന്ന ജീവിതത്തെ സമ്പാദിക്കാനുമുള്ള ഒരു വഴി നിരന്തരം ലോകത്തിനു ചുറ്റുമുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ ഉയർന്നതാക്കാനും ശ്രേഷ്ഠമാക്കാനും നിരന്തരമായ ശ്രമം ആവശ്യമാണ്. ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25 ഉച്ചയ്ക്ക് 12:30, 12:50 വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 27. ആദ്യ ഇന്ത്യൻ നിർമ്മിത വിമാനം ഇന്ത്യൻ എയർലൈൻസിന് കൈമാറിയതും ലോകത്തിലെ ആദ്യത്തെ അണുശക്തി നിലയം ഓപ്നിൻസ്കിൽ പ്രവർത്തനം ആരംഭിച്ചതുമൊക്കെ ഒരു June 27. June 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 27. ബ്രിട്ടീഷുകാർ ബ്യൂണസ് അയേഴ്സ് പട്ടണം പിടിച്ചടക്കിയത് 1806 June 27. കൊറിയൻ യുദ്ധമുന്നണിയിലേക്ക് സൈന്യത്തെ അയക്കാൻ അമേരിക്ക തീരുമാനിച്ചത് 1950 June 27. June 27 ലോകത്തിലെ ആദ്യത്തെ അണുശക്തി നിലയം മോസ്കോയ്ക്ക് സമീപം ഓപ്നിൻസ്കിലിൽ പ്രവർത്തനം ആരംഭിച്ചത്. മലേഷ്യയിലെ ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത് 1998 June ഇന്നേ ദിവസമായിരുന്നു. ആദ്യ ഇന്ത്യൻ നിർമ്മിത AVRO യാത്രാ വിമാനം HS-748 ഇന്ത്യൻ എയർലൈൻസിന് കൈമാറിയത് 1967 June 27. UPയിലെ വിവാദമായ തെഹ്രി അണക്കെട്ട് പദ്ധതിയുടെ ശാസ്ത്രീയ അവലോകനം ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ നേതാവുമായ ശ്രീ സുന്ദർലാൽ ബഹുഗുണ 49 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് 1995 June 27.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഡേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി

രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷൻ

0: രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00 പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ UP രാജീവിനെ നിയമിച്ചു. BSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിൻ ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിൽ

0: മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20-32 മിനിറ്റുകളിൽ ഡംബ്രയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബൈയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന്റെ വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഗോളുകൾക്ക് ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 പേരായി ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 ഗോളുകളാണ് സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
1: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 വിക്കറ്റിന് ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഹായ്, ഞാൻ RJ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
2: 3 ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ

0: പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about traded goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
1: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി ഉയർന്നു. 3000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ

0: ഒടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്.

0: കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കും.

0: കറിക്കൂട്ട് ദേവിപമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം. കോണ്ടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
7: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോണ്ടാക്ട് 9447607603 9400070890 9447560336.
5: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ, ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്. ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാൻ വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന് നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു, എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ, വിസ്തീർണവും വലിപ്പം

0: മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കരചക്രാദി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ് ആ സമുദ്രത്തിന്റെ പ്രത്യേകത. അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നിത് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകര മത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്. അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. ഇപ്പൊ രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാണ്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമനെ സുഗ്രീവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. സുഗ്രീവൻ പറയുകയാണ്, സമുദ്രം കടന്നു ചെല്ലുന്ന നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: Feel the music with Radio Sandhvanam 90.4 FM.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനരസേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്നിരിക്കട്ടെ, മുൻപിൻ നോക്കാതെ ആ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെ ആകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിധിയെ കടക്കാൻ ഉപായം പാർക്കാം, നേരം ഇനി കളയാതെ രഘുപതി. ശ്രീരാമചന്ദ്ര, ഇനി ഒട്ടും വൈകരുത്. ഈ കടൽ എങ്ങനെ കടന്ന് ചെല്ലണം, അതിനായി അങ്ങൊരു തന്ത്രം മെനയുക, ബാക്കിയെല്ലാം എനിക്ക് വിട്ടുതരിക. ഒരു കാര്യമുണ്ട്, ലങ്കയിൽ നാം എത്തിച്ചേരുക എന്ന് വെച്ചാൽ രാവണൻ മരിച്ചു എന്നാണ് അർത്ഥം. ഇത് കരുതിക്കോളൂ. എങ്ങനെ എത്താം എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എത്തിക്കഴിഞ്ഞാൽ രാവണൻ മരിച്ചു ഉറപ്പാണ്. ഇപ്പൊ ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നത്? രാഘവ. ശ്രീരാമചന്ദ്ര, അങ്ങയോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്. ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം. അതിന്റെ ഉച്ചിയിൽ മൂർധാവി ലങ്കാപുരി. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 1,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 1,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1,00,000 രാക്ഷസന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട് 100,000,000 രാക്ഷസന്മാർ. മന്ത്രശാല കാക്കുന്നവർ, സെക്രട്ടേറിയറ്റ് രാവണന്റെ, അത് കാക്കുന്നവർ, അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ. ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും. 1,000 നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർന്ന ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു, നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ്. ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ്. ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ അവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു,

ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാൻ ഇങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല. എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽ പ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശു നാം. പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്. രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്. ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം. രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി. സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ തീരുമാനത്തിന് യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം. ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയവരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം. നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ദ്രനക്ഷത്രമാണ്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും, നല്ലതായി തന്നെ വരും. മാത്രമല്ല, ദക്ഷിണ നേത്ര സ്ഫുരണവും ഉണ്ടുമേ. എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു. അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. ഇപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ണ് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായി യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം. ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം നിലയുറപ്പിക്കണം എന്ന് ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു. മൊത്തം മേൽനോട്ട ചുമതല നീലൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനായിരിക്കും എന്ന് ശ്രീരാമൻ പറയുന്നു. നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ് നീലൻ. ഇപ്പൊ സേനയുടെ മുൻനിര, പിന്നിര, നടുഭാഗം, വശങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കാൻ ഏറ്റവും സമർത്ഥരായിട്ടുള്ള വാനര പോരാളികൾ വേണമെന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അതാരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. ഇപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേര് കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മൾ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലേ, ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. ആരൊക്കെയാണ് ആ പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാർന്നുള്ള അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട് ആ സൈന്യം മുമ്പോട്ട്

0: തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു, അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായികനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി, ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ടെ ഉയരുന്നു, അത് വന്ന് അടിക്കുമ്പോൾ ഭീമ നിസ്വരം കേൾക്കുന്നു. ഭീമ നിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു, വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ് ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല, ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ

0: ായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക, കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. യുദ്ധസമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. യുവർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.
2: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
9: Community Radio Santhanam 90.4 FM il Thoovanam tayaraki avadhrippikkunnathu Dr. MS Naufal. Sangeethika sahayam Ryan Titus.
10: സ്വാഗതം. തൂവാനം 61.

നാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കയെയും രുസ്തത്തിനെയും യമനിലെ തടവറയിലടച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു. ഫട്കയെ തിരക്കി ചെന്ന രുസ്തം എണ്ണയാട്ടുന്ന ചക്കിൽ അദ്ദേഹത്തെ ഒട്ടകത്തിന് പകരം കെട്ടിയിരിക്കുന്നത് കണ്ടു. രുസ്തം കരഞ്ഞുകൊണ്ട് താഴേക്ക് വീണു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 22-ാം ഭാഗം.

ചാട്ട ചീറ്റി വാക്ക് കേട്ടാണ് രുസ്തം മുഖമുയർത്തിയത്. അവൻ്റെ നെറ്റിയിൽ മണ്ണ് ചുംബിച്ചിരുന്നു. ചാട്ടകളുടെ ഭാഷ എല്ലായിടത്തും ഒന്നാണല്ലോ. വേദനയുടെ ചില്ലക്ഷരങ്ങളേ അതിലുള്ളൂ. ഭയന്നവൻ്റെ കയ്യിലകപ്പെട്ടതോർത്ത് അതെന്നും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ പുറത്താണ് ചാട്ട വീണതെന്ന് രുസ്തത്തിന് തോന്നി. പക്ഷേ പുറം വേദനിക്കുന്നില്ല. മുന്നോട്ട് നോക്കി. ചക്കിൻ്റെ ദണ്ടിൽ ഒരടി പോലും നടക്കാൻ കഴിയാതെ ജീവച്ഛവം പോലെ തൂങ്ങിക്കിടക്കുകയാണ് ഫട്കെ. മുന്നോട്ട് നീങ്ങാനാണ് ഗാർഡ് ചാട്ട ചുഴറ്റുന്നത്. വായുവിൽ ഫണം വിരിച്ചത് ഫട്കെയെ വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു കൊത്തി. ഫട്കെ മുന്നോട്ട് നീങ്ങാനുള്ള ആഗ്രഹത്തിൽ കാലുകൾ അനക്കി. മണ്ണിൽ തൊട്ടവ തുഴഞ്ഞെങ്കിലും ഒരടി മുന്നോട്ട് പോയില്ല. തല ഒടിഞ്ഞു കിടന്നു. ചാട്ട വീണ്ടും തലങ്ങും വിലങ്ങും വീണു. ഉള്ളിലൊരു കടൽ ഉണരുന്നത് രുസ്തമറിഞ്ഞു. കൈകൾ മൂർച്ചയുള്ളൊരു കല്ലിന് ദാഹിക്കുന്നു. വിലങ്ങു പൊട്ടിച്ച് ഒരു ശിലായുഗ മനുഷ്യൻ അലർച്ചയോടെ അവനിൽ നിന്ന് പാഞ്ഞ് പുറത്തേക്ക് പോയി. രുസ്തം കുഴഞ്ഞു വീണു. തല്ലിയിട്ടും ഇനി ഒരടി നീങ്ങുന്നില്ലെന്ന് മനസ്സിലായ ഗാർഡ് ഫട്കയെ കഴുത്തിലെ വളയത്തിൽ ബന്ധിച്ച ചങ്ങലയിൽ പിടിച്ച് മണ്ണിലൂടെ വലിച്ചിടച്ചുകൊണ്ടുപോയി. മുന്നിലൂടെ നിരങ്ങിപ്പോയപ്പോൾ ഫട്കയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെന്ന് രുസ്തം കണ്ടു. ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മന്ത്രം പോലൊരു വാക്ക് അപ്പോൾ രുസ്തം കേട്ടു. കൽപ്പടവുകൾ കടന്ന് പരുക്കൻ സിമെന്റ് തറയിലൂടെ ഉരഞ്ഞ് ചോരയുടെ ഒരു നേർവര സൃഷ്ടിച്ചു പോകുന്നത് കണ്ട് രുസ്തം പിടഞ്ഞെഴുന്നേറ്റു. ഇരു കൈകളിലും ബന്ധിച്ച വിലങ്ങുകളോടെ അവൻ വേച്ച് വേച്ച് പുറകെ ചെന്നു. അങ്ങനെയാണ് ആ സെല്ലവൻ കണ്ടുപിടിച്ചത്. ആ സെല്ല് തൻ്റെ സെല്ലിന് മുന്നിലൂടെ പോയി രണ്ട് പ്രാവശ്യം വലത്തോട്ട് തിരിയുമ്പോൾ കരിങ്കല്ലിൻ്റെ ഇടനാഴി തുടങ്ങുന്നു. ഇടനാഴിയിൽ പോലും ഇരുട്ട് വല കെട്ടിയിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഏകാന്ത തടവുകാരുടെ സെൽ. ഇടുങ്ങിയ നരകമുറികൾ. തന്നെ തിരിച്ചു വന്ന ബൂട്ടുകളുടെ ഒച്ച കേട്ടതോടെ മുന്നോട്ടുള്ള ശ്രമം രുസ്തം ഉപേക്ഷിച്ചു. ഇരുമ്പ് കൂടം കൊണ്ടുള്ളതുപോലെ ഒരിടിയാണ് രുസ്തത്തിൻ്റെ നെഞ്ചിൽ വീണത്. അവൻ ചിതറി പലതായി തെറിച്ചു. ശ്വാസം കിട്ടാനുള്ള കിതപ്പിൽ ഒരു കട്ട ചോര തുപ്പി. രുസ്തത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി സെല്ലിലടച്ച വാർഡൻ ഒരു കാര്യം കൂടി ചെയ്തു. ഗോതമ്പ് കഞ്ഞി പകരാൻ വച്ചിരുന്ന ഇരുമ്പ് പാത്രം ചവിട്ടി ഞണുക്കി പുറത്തേക്ക് തെറിപ്പിച്ചു. മൂന്ന് ദിവസത്തേക്ക് രുസ്തത്തിന് കുടിനീര് പോലും നിഷേധിക്കപ്പെട്ടു. അതിനുശേഷം ഫട്കെ അവന് കാണാൻ പറ്റിയില്ല. വിശപ്പിലും ദാഹത്തിലും തളർന്ന് അർത്ഥബോധത്തിൽ തടവുമുറിയിൽ രുസ്തം കിടന്നു. അകന്നകന്നു പോകുന്ന ബൂട്ടുകളുടെ ഉച്ച പോലെ ഫട്കയെ കാണാമെന്ന പ്രതീക്ഷ അകന്നകന്നു പോയി.

ദാഹത്തിനും ഒടുവിലത്തെ രാത്രിയിൽ ഒരു വൃത്തികെട്ട തൊട്ടി അവൻ്റെ ഇരുമ്പഴിക്ക് പുറത്ത് വയ്ക്കപ്പെട്ടു. തടവുമുറികൾക്ക് പുറകിലെ പൊതു കക്കൂസിൽ ഉപയോഗിച്ചിരുന്ന തൊട്ടിയായിരുന്നു അത്. അതിലഴുക്കും ദുർഗന്ധവും കുമിഞ്ഞു നിന്നു. ആളുകളെ വൃത്തിയാക്കാൻ അത് ഉപയോഗിച്ചിരുന്നെങ്കിലും അതിനെ ആരും വൃത്തിയാക്കിയിരുന്നില്ല. തുരുമ്പും മഞ്ഞപ്പാടുകളും നിറഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്ത് കിടന്ന വെള്ളം രുഷ്ടത്തിനെ ഭ്രാന്തനാക്കി. ഇരുമ്പടികളിലൂടെ കൈ പുറത്തേക്കിട്ട് ആ തൊട്ടി എത്തിപ്പിടിച്ച് നാവ് കഴിയുന്നത്ര പുറത്തിട്ട് അവനത് കുടിക്കാൻ ശ്രമിച്ചു. മുക്കാലും തറയിൽ തുളുമ്പിപ്പോയതേയുള്ളൂ. ജലം തറയിൽ ദയാരാഹിത്യത്തിൻ്റെ ചിത്രം വരച്ചു. ആ രാത്രിയിലാണ് പതിവ് തെറ്റിയ ഒരു മണിനാദം അവൻ ഇടനാഴിയിൽ കേട്ടത്. സാധാരണ പകൽ ഒരു നേരം മാത്രമേ മണിയടികൾക്കൂ. അന്നേരം ഇരുമ്പഴി തുറക്കപ്പെടും, പാത്രത്തിൽ അരത്തവി കഞ്ഞി വീഴ്ത്തപ്പെടും, ജീവിച്ചിരിക്കാനുള്ള ഔദാര്യം. ആ രാത്രിയിൽ എന്തിനാണ് മണിയടിക്കുന്നതെന്ന് രുസ്തത്തിന് മനസ്സിലായില്ല. നിലാവ് ഇടനാഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ഇരുട്ടു. അതിൻ്റെ ഇടവേളകളിൽ നിന്ന് കൽത്തൂണുകളിൽ ഒന്നിൻ്റെ അടുത്ത് നിന്നാണ് ആ മണിശബ്ദം കേൾക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ രുസ്തം ശരിക്കു കണ്ടു. അവളുടെ പെറ്റിക്കോട്ടിൽ നിലാവിൻ്റെ ചിത്രത്തുന്നലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാത്ര അവൾ ഓടി മറിഞ്ഞു കഴിഞ്ഞു. അവളുടെ കുഞ്ഞിപ്പാദങ്ങളുടെ പാദസരങ്ങളിൽ നിന്ന് തന്നെയാ ആ മണിയൊച്ച കേട്ടത്. ജയിലധികൃതരുടെ ആരുടെയെങ്കിലും മകളാകും. ഒരുപക്ഷെ ഇതിനുള്ളിൽ കുടുംബമായി താമസിക്കുന്ന അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകളുടെ തടവുമുറികൾ ഇവിടെ എവിടെയെങ്കിലും കാണും. പക്ഷെ അങ്ങനെ ഒന്നതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. അല്ലെങ്കിൽ കണ്ണു പറ്റിച്ചതാവും. പക്ഷേ അതിനുശേഷമുള്ള പല രാവുകളിലും ഇടനാഴിയിൽ രുസ്തമാസ്വരം കേട്ടു. ഫട്കെ ഉറങ്ങിയിരുന്നില്ല. ഇരുട്ടുമുറിയിൽ കാലം സൃഷ്ടിച്ച മുറിവിലൂടെ ദൈവത്തിൻ്റെ നിലാവ് വീണു ചിതറുന്നു. ഒപ്പം ആ കൊലുസിലെ മുത്തുമണികളും. മരണത്തിനപ്പുറത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി, അവളുടെ കാലൊച്ചകൾ നിലാവിൽ നിലയ്ക്കാത്ത നീറുന്ന കാലൊച്ചകൾ.

0: കയ്യും കാലും നുറുങ്ങുന്ന വേദന. തല ചരിച്ച് നോക്കാൻ വയ്യ. പക്ഷെ അവൾ വന്നു എന്നറിയാം. ഒച്ച ഏതുമില്ലാതെ ഉറക്കം മുറിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് അവൾ നിലാവ് വകഞ്ഞെത്തുന്നു. തൂവൽ പോലെ ആ കുഞ്ഞു വിരലുകൾ കൈമുട്ടിലെ ഉരിഞ്ഞുപോയ തൊലിയിൽ കാൽപാദത്തിലെ വ്രണത്തിൽ തലോടുകയാണ്. ഫട്കെ ഉള്ളിൽ കരഞ്ഞു. അവൾ ഫട്കയുടെ ചെവിയോട് ചുണ്ടു ചേർത്തു പറഞ്ഞു,
1: കഴിയില്ലെനിക്ക്
2: കഴിയും.
0: അവൾ അയാളെ താങ്ങി ഉയർത്തി ചുവരിനോട് ചേർത്തിരുത്തി. ഫട്കെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടി. വാക്കുകൾ ഹിമക്കട്ടകളായി തൊണ്ടയിൽ കുടുങ്ങി. അവൾ മുന്നോട്ടു നീ. അവൾ കമ്പിയഴികളിൽ തൊട്ടതും അഴികൾ മെഴുകുപോലെ വളഞ്ഞു. ഇടനാഴിയിൽ പടക്കുതിരകളെപ്പോലെ പായുന്ന ബോട്ടുകളുടെ ശബ്ദം കേട്ടാണ് രുസ്തം സെല്ലിൽ ഉണർന്നത്. നിരങ്ങി നിരങ്ങി കമ്പിയഴികൾക്കെടുത്തെത്തി അവൻ പുറത്തേക്ക് ശ്രദ്ധിച്ചു. വിസിലടിയും ടോർച്ചിൻ്റെ മിന്നലുകളും. ആരൊക്കെയോ ഉറക്കെ ഉറക്കെ ബഹളം വയ്ക്കുന്നു, പരസ്പരം പഴിക്കുന്നു.
3: അഴികൾ വളയ്ക്കാൻ അവൻ എത്ര ആരോഗ്യമോ?
0: എന്താണ് സംഭവിച്ചത്? എന്താണ്? പകൽ ചില ഗാർഡുകളുടെ സംസാരത്തിൽ നിന്നാണ് രുസ്തത്തിന് കാര്യം പിടികിട്ടിയത്. ഫട്കെ ജയിൽ ചാടിയിരിക്കുന്നു.

0: തൂവാനും തുടരുന്നു. അടുത്ത ദിനത്തിൽ
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 9-4-4-6-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 9-4-4-6-20-27-60.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും.

0: ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
9: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
8: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
9: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
2: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ. ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
2: ഓർക്കുക.

0: ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും കടങ്കഥകളും ഒക്കെ ആയിട്ട് ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ പ്രീത. ഗുഡ് മോർണിംഗ് പാർവതി.
0: ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇന്ന് നമ്മളോടൊപ്പം ടെക്കായിട്ട് ആരാണ് ടീച്ചർ?
1: ഇന്ന് നമ്മുടെ ഒണ്ണൻചൊള്ളി ശ്രീലക്ഷ്മിയാണ് ഇന്ന് നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെ തീരുമ്പോൾ പാർവതി നമ്മളൊരു കാര്യം ആലോചിക്കണം. 2026 പകുതി തീർന്നു കഴിഞ്ഞു. ആറാമത്തെ മാസം നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു വർഷം, ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്നത് അല്ലെങ്കിൽ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത് ഇന്നലെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ആറ് മാസം എന്ന് പറയുന്നത് ഇതാ പെട്ടെന്നാണ് നമുക്ക് കടന്നു പോയത്. അപ്പോൾ ആ ഒരു ആറ് മാസം നമ്മൾ കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിരുന്നു, ഞാൻ ഈ വർഷം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാനുള്ള സമയമാണ്, കാരണം പകുതി വർഷം തീർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എടുത്ത റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതൊന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ എല്ലാവർക്കും ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തോളൂ. അപ്പോൾ ഈ വർഷം ആദ്യം നമ്മൾ ഒരു റെസൊല്യൂഷൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊന്നും അല്ലായിരുന്നു, സെൽഫ് ലവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, നീ ഹാപ്പിയാണോ, നിന്നെ ഇന്ന് ഞാൻ സന്തോഷിപ്പിച്ചോ എന്ന് നമ്മളോടൊന്ന് സ്വയം ചോദിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ചും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉള്ള ഒരു സമാധാനവും ശാന്തതയൊക്കെ നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഒരു സിനിമയൊക്കെ കാണാൻ ഒറ്റയ്ക്ക് പോവുക, ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഇഷ്ടമുള്ള ഭക്ഷണം തനിയെ ആസ്വദിച്ച് കഴിക്കുക, നമ്മളിങ്ങനെ ഒന്ന് ചെറിയൊരു ട്രാവലിങ്ങിനൊക്കെ ഒരു സോളോ ട്രിപ്പിനൊക്കെ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു സെൽഫ് ലവ് ആയിരുന്നു ഞാൻ ഈ വർഷം എടുത്തൊരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്,
0: പറ്റുന്നുണ്ട്.
1: ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ നമുക്ക് നമ്മളുടെ ശ്രോതാക്കൾക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് തോട്ട് കൊടുക്കാം അല്ലേ? അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ചികിത്സകൾക്കൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് ഇനി അടുത്ത മാസം എന്ന് പറഞ്ഞ കർക്കിടക മാസമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്യും അല്ലേ?
0: അതെ, പ്രകൃതി ചികിത്സ
1: ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോയ കുറേ ചികിത്സകളുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണച്ചെലവുള്ള കാര്യമോ ഒന്നും അല്ലാത്ത ഒരുപാട് ചികിത്സകൾ നമ്മുടെ പ്രകൃതി നമ്മൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന വന്യ മൃഗങ്ങളെയൊക്കെ നോക്കുക അല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന ചെടികളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവരൊക്കെ എത്ര ഹാപ്പിയായിട്ടാണ് അവിടെ വളർന്നു നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ

0: അതിന് കീടങ്ങൾ വന്ന് ആക്രമിക്കും, പിന്നെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ നടക്കും അല്ലേ. അതുപോലെ തന്നെ മൃഗങ്ങൾ, അവർക്ക് പ്രത്യേകിച്ച് ചികിത്സകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെപ്പോലെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ പ്രകൃതി അവർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല പോലെ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വളരെ പ്ലസൻ്റായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശീലിക്കാം. അതിൽ മൂന്നാല് കാര്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് രാവിലെ ഒരു പോസിറ്റീവ് തോട്ടായിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് പറയാം അല്ലേ. സൂര്യോദയം കാണുക എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതിക്ക് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ സൂര്യോദയം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേക്കുക എന്നുള്ളതാണ്. പാർവതി രാവിലെ എഴുന്നേക്കുന്ന ആളാണോ?
1: അല്ല
0: അല്ല അല്ല എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെയാണ്, രാവിലെ ഇച്ചിരി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. പക്ഷേ രാവിലെ എഴുന്നേക്കുന്ന ഒരുപാട് പേരുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരുണ്ട്, രാവിലെ എഴുന്നേറ്റ് എന്നും ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആ ഒരു ഒരു സമയം എന്ന് പറയുന്നത് ഇഷ്ടമാണ് എഴുന്നേക്കാനായിട്ട്. അത് മാത്രമല്ല അവരുടെ ബോഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ക്ലോക്ക്. അപ്പൊ ആ സമയത്ത് അവർ എഴുന്നേറ്റോളും. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ അത് ഒരു നല്ലൊരു ചികിത്സയാണ്. അതുപോലെ തന്നെ മഴ അല്ലേ, മഴ നമ്മളെല്ലാവരും ആസ്വദിക്കാറുണ്ട്. പക്ഷെ എവിടെ ഇരുന്നാ, നമ്മുടെ വീടിനകത്തിരുന്നാണ് ആസ്വദിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് മഴവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അപ്പൊ മഴയത്തൊക്കെ ഒന്ന് കുളിക്കാം, മഴയത്തൊന്ന് നനയാം. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മേഘങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടൊന്ന് ആസ്വദിക്കണം അല്ലേ. അപ്പൊ അതിൻ്റെ ഒരു ഒരു വിസ്മയകരമായിട്ടുള്ളൊരു ലോകത്തിനെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കാം. പിന്നെ നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ, ഇപ്പൊ തന്നെ നമ്മൾ ആശ്രാമ മൈതാനത്തൊക്കെ ആൾക്കാർ നടക്കുന്നത് മിക്ക ദിവസങ്ങളിലും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും പാട്ട് കേട്ടിട്ടാണ് നടക്കുന്നത്, അപ്പം ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രകൃതിയെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുക, മനസ്സ് തുറന്ന് നന്നായിട്ട് ചിരിക്കുക, പ്രിയപ്പെട്ടവരെയൊക്കെ ഹഗ് ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിക്കുക സ്നേഹത്തോടെ അല്ലേ. ഇപ്പം നമുക്കിഷ്ടമുള്ള ഒരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രിയപ്പെട്ട ഒരാളിനെ കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, ശാന്തമായിട്ടിരിക്കുക, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാതെ നമ്മളൊരു ചെറിയ ലൈഫാണ്, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്ന ഒരു ശ്വാസവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ശാന്തമായിട്ടിരിക്കുക, നല്ലതായിട്ട് ഉറങ്ങുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ചികിത്സകളാണ്. അപ്പോൾ ഈ ചികിത്സകളൊക്കെ നമ്മളെല്ലാവരും ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കുക അല്ലേ. എന്ത് പറയുന്നു പാർവതി?
1: യെസ്, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ടീച്ചർ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പ്രകൃതിയെ എത്രമാത്രം ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാനിങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ നിങ്ങളും റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരു റെസൊല്യൂഷന്റെ ഭാഗം തന്നെ അല്ലേ, സെൽഫ് ലവ് ആണിത്. അപ്പൊ നിങ്ങൾ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും, പ്രകൃതി ചികിത്സയിലൊക്കെ കൂടുതലും വിശ്വസിക്കുന്നുണ്ടാവും. ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പൊ എല്ലാവരും ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അല്ലേ.
0: അതെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയിക്കാനുള്ള നമ്പറൊക്കെ പാർവതി ഇതാ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് ഞങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. നിങ്ങളുടെ മെസ്സേജസിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പാർവതി, ഇന്നലത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേ ആയിരുന്നു. നമ്മളെ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള വലിയൊരു ആഹ്വാനവുമായിട്ട് ആ ഒരു ദിനമായതുകൊണ്ട് ഒരുപാട് പരിപാടികൾ നമ്മുടെ ഗവൺമെന്റ് സംഘടിപ്പിച്ചിരുന്നു. അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ വ്യക്തികളും ഒക്കെ ഒരുപാട് ഒരുപാട്. അപ്പോൾ നമുക്കറിയാം ഈ ലഹരി നമ്മുടെ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഒരു വിപത്തിനെ പറ്റി അല്ലേ. നമ്മളെല്ലാം ബോധവാന്മാരാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ അതൊന്നും അതിനെ ഒന്ന് എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സീറോ ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മളൊരു ഒരു വ്യക്തിക്ക് അത്ര വലിയ അധികാരത്തിൻ്റെ സ്വാധീനമൊന്നും ഇല്ലാത്തൊരാളാണ് എങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അധികാരികളെ നമുക്ക് അറിയിക്കാം അല്ലേ. അപ്പോൾ ഇന്നലെ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ പോലീസും ജനങ്ങളും നേതാക്കളും ഒക്കെ അണിനിരന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വൈകിട്ട് കൊല്ലത്തുണ്ടായിരുന്നു, ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ നമ്മുടെ സബ് ഡിവിഷനിലെ പോലീസും ജനങ്ങളും ഒക്കെ പങ്കെടുത്ത തൂഫാൻ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് കേസുകളൊക്കെയാണ് പിടിച്ചത്. ഒരുപാട് ആളുകളുടെ ഇതുപോലെയുള്ള വളരെ രഹസ്യമായിട്ടൊക്കെ അവർ ചെയ്യുന്ന ചില ബിസിനസ്സുകളെ പറ്റിയൊക്കെ കണ്ടെത്താനും അല്ലേ പോലീസിന് അതിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു. അപ്പം അത് നല്ല രീതിയിൽ പോകട്ടെ അല്ലേ.
1: അതെ, യുവതലമുറയെ നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആണല്ലേ അത്, തൂഫാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നന്നായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെ നോക്കിയാലും അതൊരു പ്രൊട്ടക്ഷനാണ്. ആ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കുറേ കൂടി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. കാരണം അത്രത്തോളം അവരതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിലൊരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിരിക്കുന്നു. അതെ അല്ലേ. അതേപോലെ തന്നെയാണ് ഇന്നലെ നടന്ന ഡ്രഗ്സിനെതിരെ നടന്ന ക്ലാസ്സുകളാണെങ്കിലും കൊല്ലം ജില്ലയിലെ എനിക്കറിയാവുന്ന ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും നല്ല പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള പരിപാടികൾ മിനിസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർ അതിനുവേണ്ടി പങ്കെടുത്തതായിട്ടൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓപ്പറേഷൻ തൂഫാനിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. ഇപ്പോഴതൊക്കെ ഇങ്ങനെ നമ്മളിൽ നിന്നൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഇനി ഇതിലേക്ക് അപ്�േഷൻസിലൊക്കെ അങ്ങനെ എത്തട്ടെ അല്ലേ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവർക്കതിൽ ബിഗ് സല്യൂട്ടും കൊടുക്കുന്നു. അതിനോടൊപ്പം നമ്മൾ അത് കൂടുതൽ നന്നാവാനായിട്ട്
0: പങ്കാളികളാകുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പാർവതി, നമുക്കൊരു കാര്യം, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയം മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ചെയ്യുമ്പോൾ, പേരൻസും ടീച്ചേഴ്സും കുട്ടികൾക്ക് മാതൃകയായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം അച്ഛൻ നല്ലപോലെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു അച്ഛൻ ഒരിക്കലും വീട്ടിലുള്ള കുട്ടികളെ ഉപദേശിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇത് ചെയ്യരുത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മുതിർന്നവർ ആ കാര്യത്തിൽ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളോട് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു അധികാരവും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടി നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Freekick 90.4 FM 2026.
5: ഫ്രീകേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമല വാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം. ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമുക്കൊരു ചെറിയ വിശേഷമുണ്ട്, എന്താണെന്നറിയോ ടീച്ചർ?
8: എന്താണ്? പറഞ്ഞോളൂ.
7: നമ്മൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഡെയിലി പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഫുട്ബോൾ കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലും ഫുട്ബോളിൻ്റെ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്.
8: നമ്മൾ മാളികൽ ഇലക്ട്രോണിക്സുമായിട്ട് യോജിച്ചിട്ട് റേഡിയോ സാന്ത്വനവും സംയുക്തമായിട്ട് നടത്തുന്ന പ്രവചന മത്സരം അല്ലേ, ശ്രോതാക്കൾക്കെല്ലാം പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ റേഡിയോയിലൂടെ അറിയിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കാണാം. അതിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നാലും നമുക്ക്
7: അതെ, ഇതിനോടകം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ റേഡിയോ സാന്ത്വനവും മാളികയിലും ചേർന്ന് നടത്തുന്ന ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ആ ഒരു നമ്മൾ പേരിട്ടിരിക്കുന്നത് കിക്ക് 90.4 FM എന്നാണ്. ടീച്ചർ കേട്ടായിരുന്നു ആ പേര്?
8: യെസ്.
7: അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഉത്തരങ്ങൾ അയക്കേണ്ടത് പോസ്റ്റ് കാർഡിലൂടെയാണ്. 5 ചോദ്യങ്ങൾ 5 ഉത്തരങ്ങളാണ്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നവർക്ക് ബമ്പർ സമ്മാനമാണ് നമ്മുടെ മാളികയിൽ നമുക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് സമ്മാനങ്ങൾ, ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ വിശദ വിവരങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായ 8848558785 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ടീച്ചർ?
8: അതെ അതെ. അപ്പോൾ പാർവതി, ഈ പ്രവചന മത്സരത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രവചനമൊക്കെ ഇങ്ങനെ നടന്നോട്ടെ, പക്ഷേ ഞാൻ ഓൾറെഡി പ്രവചിച്ച് കഴിഞ്ഞു ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ടീമും നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട കളിക്കാരനും ഒക്കെ ഫുൾ സ്വിങ്ങിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റീനയുടെ കട്ട ഫാനായതുകൊണ്ട് അർജൻറ്റീന വിജയിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ നിറച്ചൊക്കെ ഇട്ട് നടക്കുകയാണ് അല്ലേ.
7: അതെ, ടീച്ചർ ടീച്ചറിൻ്റെ പ്രവചനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രവചനങ്ങളും കൂടി നമ്മളിങ്ങനെ അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്കായിരിക്കും സമ്മാനം? ടീച്ചറിന് തരാൻ പറ്റില്ല ടീച്ചർ.
8: അതല്ല, എനിക്ക് സമ്മാനം വേണം എന്നില്ല, പക്ഷെ എനിക്ക് ഈ എൻ്റെ ടീം ജയിച്ചാൽ മതി. എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ടീം അങ്ങോട്ട് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം അല്ലേ.
7: അതെ, ഇപ്പൊ ടീച്ചറിന്റെ മെസ്സേജസ് ഒക്കെ വരുമായിരിക്കും.
8: അതെ അതെ അതെ. അപ്പൊ നമ്മളെ അർജന്റീന ഫാൻസ് ഒക്കെ ഇവിടെ കമോൺ അല്ലേ, എല്ലാവരും.

0: വരട്ടെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ഇങ്ങനെ കട്ടയായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ രതീഷ് അടിമാലി നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. രതീഷ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ലൊരു ബട്ടർഫ്ലൈയും കുറേ പൂക്കളും ഒക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെൽസൺ സെബാസ്റ്റ്യൻ നമുക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നെൽസൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പിന്നെ രാജൻ വയനാട്, നമ്മുടെ രാജൻ വയനാട് നമുക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ രാജൻ വയനാട് ഇന്നൊരു പ്രവചനമൊക്കെ നടത്തി കേട്ടോ. നമ്മൾ ഈ പ്രവചന മത്സരം പറഞ്ഞപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇന്ന് ലൈവിൽ പ്രീത ടീച്ചറും ആതിരയുമാണോ എൻ്റെ ഗസ്സാണേ എന്ന് പറഞ്ഞു. അപ്പം
1: ചെറുതായിട്ടൊന്ന്
0: പാളിപ്പോയി. ആതിര ഇന്ന് കൊണ്ടുവന്നില്ല അല്ലേ, അതിന് പകരം പാർവതിയാണ് ഞാൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മൃഗയ മൂവിയിലെ ഒരിക്കൽ നിറഞ്ഞും എന്ന പാട്ടിടനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഉടൻ തന്നെ ആ ഒരു രാജൻ വയനാടിൻ്റെ ഒരു ചോയ്സ് തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മായ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരുമുല്ലവാരം, പ്രീത ടീച്ചർക്കും പാർവതിക്കും സുഖമാണോ, പരിപാടിയെല്ലാം അടിപൊളിയാണ്, ആശംസകൾ നേരുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന ഗാനം വെച്ചു തരണേ. പാട്ട് പ്രീത ടീച്ചർക്കും പാർവതിക്കും റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇന്ന് ഈ പാട്ട് കേട്ടിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നടനും സംവിധായകനുമായ ഭാഗ്യരാജ് അന്തരിച്ചു, ഭാഗ്യരാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പം ആ ഒരു മെസ്സേജാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യരാജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ആ ഒരു ഇതിൽ നമ്മളും യോജിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ മെസ്സേജസ് ഇനിയും അയച്ചുകൊണ്ടിരിക്കുക. അയക്കാനുള്ള നമ്പർ 8848558785 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും പുതിയ പുതിയ ശ്രോതാക്കൾ എല്ലാ ദിവസവും നമുക്ക് വരാറുണ്ട് അല്ലേ പാർവതി. നമുക്ക് പുതിയ പുതിയ ആൾക്കാരിങ്ങനെ വരാറുണ്ട്, നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിട്ട് നമ്മുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചോളൂ. നമ്മൾ മെസ്സേജസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ദിവസമാണ്, ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹെലൻ കെല്ലർ ഡേ ആണ്. അപ്പം ഹെലൻ കെല്ലറിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹെലൻ കെല്ലറിനെ പറ്റി അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വിജയ കഥയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകമെമ്പാടുമുള്ള ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തിയ ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു ഹെലൻ കെല്ലർ. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിന് വഴികാട്ടുക എന്ന് പറയുന്നത് ഹെലൻ കെല്ലറുടെ ഒരു പ്രധാന സംഭാവനയായിരുന്നു. അപ്പോൾ കാഴ്ചയും കേൾവിയും ഇല്ലാത്ത കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അവർ ശക്തമായി വാദിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു കാര്യമാണ് അവർ ചെയ്തത് അല്ലേ. അപ്പോൾ സാധാരണ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭിന്നശേഷിയായിട്ടുള്ള ഒരു കുട്ടിയെ പലപ്പോഴും അവഗണിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവരും ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഹെലൻ കെല്ലറാണ് ശരിക്കും നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അവരുടെ ജീവിതം ലോകമെമ്പാടുമുള്ള പ്രത്യേക വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് പിന്നീട് വലിയ പ്രചോദനമാവുകയും ചെയ്തു. അപ്പം അവകാശങ്ങൾക്കായിട്ടുള്ളൊരു വലിയ പോരാട്ടം തന്നെയായിരുന്നു ഹെലൻ കെല്ലറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ്. അപ്പോൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആത്മകഥ ഈ ലോകമെമ്പാടും പഠിക്കപ്പെടുന്ന ഒരു പ്രചോദന ഗ്രന്ഥമാണ് അല്ലേ. ഹൈലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ 35-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പരിമിതികൾ വിജയത്തിന് തടസ്സമല്ല എന്ന വലിയ സന്ദേശമൊക്കെയാണ് ഹെലൻ കെല്ലർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം കാഴ്ച നഷ്ടപ്പെട്ടവർക്കായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡുമായിട്ട് ചേർന്ന് അന്ധരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അതുപോലെ തന്നെ വായനാ സൗകര്യങ്ങൾ, ബ്രെയിൽ പുസ്തകങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പ്രവർത്തിച്ചു. അപ്പം ഹെലൻ കെല്ലർ നമ്മുടെ ഈ ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമുണ്ട്, കാഴ്ചയില്ലാത്തതിനേക്കാൾ ഭയാനകമാണ് കാഴ്ചയുണ്ടായിട്ടും ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് എന്ന് അല്ലേ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് ഈ ലോകത്തിനെ അവർ കാണുന്നില്ല അല്ലേ. അവരുടെ ഒരു സ്പർശനത്തിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിലൂടെയോ ഒക്കെ മാത്രമാണ് ഈ ലോകത്തെ അവർ കാണുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും അധികം സംഭാവനകൾ ഈ ലോകത്ത് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ചയുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പരിമിതിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു മെസ്സേജാണ് ഹെലൻ കെല്ലർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ ഇതുപോലെയുള്ള പിന്നെ

0: കൃഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രത്യാശയും ആത്മവിശ്വാസവും ഒക്കെ പകരുന്ന ഒരു മെസ്സേജാണ് ഹെലൻ കെല്ലർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസം ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വലിയ വ്യക്തിയുടെ ഒരു ഓർമ്മ അല്ലേ നമ്മളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും അവർ നമുക്ക് തന്നൊരു ഇൻസ്പിറേഷൻ, ഹൈലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ.
1: അതെ അതെ, June 27 ഹെലൻ കെല്ലറുടെ ജന്മദിനം. ആ ദിവസമാണ് നമ്മൾ ഹെലൻ കെല്ലറിന്റെ ഡേ, അതായത് ഹെലൻ കെല്ലർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. തൻ്റെ 1 വയസ്സിലാണ് അവർക്ക് അവരുടെ ഒരു അസുഖത്തെ ബാധിച്ചതിനെ തുടർന്ന് അവർക്ക് അവരുടെ കണ്ണ് നഷ്ടപ്പെട്ടത്. അത് അതിൽ നിന്നാണ് അവർ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് എനിക്കും സാധിക്കും, എന്നെ കൊണ്ടും പറ്റും, ഒരു കാഴ്ച ഇല്ലായ്മ ഒരു പരിമിതിയല്ല, എന്നെ കൊണ്ട് സാധിക്കും എന്ന് അവർക്ക് ഉറച്ച വിശ്വാസത്തിലാണ് അവർ ഓരോ ചുവടും വെച്ചത്. ഇന്ന് നമുക്ക് ഒരുപാട് കാഴ്ച പരിമിതികൾക്കും കേൾവിയില്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ഒരു മുൻഗണന അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഉന്നയിച്ചത് തന്നെ നമ്മുടെ ഹെലൻ കെല്ലറാണ്. ആ ഒരു മഹത് വ്യക്തിയെ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർക്കുന്നു അല്ലേ.
0: അതെ അതെ, അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളാണ്, അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പം ഓട്ടോബയോഗ്രഫിയാണ്, അവരുടെ ചൈൽഡ്ഹുഡിനെ പറ്റിയും അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയ യാത്രകളെ പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ പഠനത്തിനായിട്ട് അവരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസ്സേയുടെ ഒരു കളക്ഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1903 ഓപ്റ്റിമിസം എന്ന പേരിലുള്ള, അതും വളരെയധികം ആൾക്കാർ വായിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകമാണ്. പിന്നെ ഔട്ട് ഓഫ് ദ ഡാർക്ക് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം 1913 പബ്ലിഷ് ചെയ്തൊരു ബുക്കുണ്ട്. അതും ഒരു കളക്ഷൻ ഓഫ് എസ്സേയ്സ് ആണ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസും പ്രത്യേകിച്ചും സ്ത്രീകളുടെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പുസ്തക രചനയിലൂടെ വലിയ വലിയ ചിന്തകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ടും ഹെലൻ കെല്ലറിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഈ ഒരു ദിവസം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഹെലൻ കെല്ലറിനെ പറ്റി ഓർക്കാൻ സാധിച്ചതും നമ്മുടെ ശ്രോതാക്കൾക്ക് അവരെ ഒന്ന് അവരുടെ ഓർമ്മകളെ ഒന്ന് അതല്ലേ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ സാധിച്ചതും വലിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നു അല്ലേ പാർവതി.
1: യെസ്, അതെ. കാണാൻ കണ്ണുകളും കേൾക്കാൻ ചെവികളും ഇല്ലായിരുന്നിട്ട് ഈ ലോകത്തെ കാണാൻ നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് ഹെലൻ കെല്ലർ. അവരുടെ ജീവിതം ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ അവർക്ക് കൂടുതൽ ധൈര്യവും പ്രതീക്ഷയാണ്. അത് തന്നെയാണ് നമുക്ക് അവർ പകർന്നു തന്നിട്ട് പോയിട്ടുള്ളത്, അത്രയും ധൈര്യവും പ്രതീക്ഷ. ഇതൊന്നും ഒരു മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല, ഇതൊന്നും നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമല്ല. കാഴ്ച കേൾവി എന്നുള്ളത് ഒരു നമുക്കൊരു ആവശ്യമായ ഘടകമാണ്, പക്ഷേ ഇതില്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
0: അതെ അതെ, നമുക്ക് ഇപ്പോൾ നല്ലൊരു ഗാനം, നമ്മുടെ ശ്രോതാവ് ഒരു ഗാനം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
9: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
11: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം
12: പാർവതിയാണ്, നമ്മളോടൊപ്പം
11: ശ്രീലക്ഷ്മിയും ഇന്ന് ഞങ്ങളോടൊപ്പം ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, നമ്മളിപ്പോൾ പ്ലേ ചെയ്ത പാട്ടെന്ന് പറയുന്നത് നമ്മളോട് പിന്നെ ആരാണ്, രാജൻ വയനാടാണ് ഈ ഒരു ഗാനം ചോദിച്ചിരുന്നത്. അപ്പം രാജൻ വയനാട് ഗാനം കേട്ടു എന്നിട്ട് നമുക്ക് താങ്ക് യു ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കല്ല പാർവതി താങ്ക്സ് പറഞ്ഞിരിക്കുന്നത്, ശ്രീലക്ഷ്മിക്കാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ശ്രീ എന്നൊക്കെ പറഞ്ഞ് ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിതാ എല്ലാം ശ്രീലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ എടുത്തിട്ടില്ല, ശ്രീലക്ഷ്മി അല്ലേ പാട്ട് പ്ലേ ചെയ്തത്.
12: അതെ അതെ.
11: അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ശ്രീലക്ഷ്മിക്ക് മാത്രം ഒരു ലവ് കൊടുത്തു അല്ലേ? ചെറിയൊരു വിഷമം ഉണ്ട്, എന്നാലും പിന്നെ സാരമില്ല, നമ്മൾ ഉള്ളത് നമ്മൾ ശ്രീലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട്,
12: നമ്മുടെ ശ്രീലക്ഷ്മി അല്ലേ.
11: അതെ അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി, നമ്മൾ ഈ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ റിമൈൻഡ് ചെയ്യാനുള്ള വേറൊരു കാര്യമുണ്ട്. അതായത് ഈ നമ്മൾ ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകളും അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കും പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മൾ റേഡിയോയിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു അലേർട്ടൊക്കെ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു റീല് നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമനും അംബാനി അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു റീല് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഇത് ആരാണ് നമ്മളോട് വന്നിരുന്ന് പറയുന്നത്? ഇത്രയും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരായിട്ട് അത് അധികം കള്ളത്തരമൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിച്ചു പോകും അല്ലേ. അപ്പൊ എനിക്ക് പാർവതിയും കണ്ടിട്ടില്ലേ, ആ റീലൊക്കെ കണ്ടിട്ടില്ലേ?
12: കണ്ടിട്ടുണ്ട്.
11: ആ അപ്പൊ ആ അങ്ങനെ പലപ്പോഴും ഇതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ പോയി വീണു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ശ്രോതാക്കളെയൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരെയും ഒക്കെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമുക്കൊരു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പണം നമ്മൾ കൊണ്ടുപോയി ഒരു ബാങ്കിൽ ഇടുകയാണ് എങ്കിൽ, അതായത് ഒരു അംഗീകൃത ബാങ്കിൽ ഇടുകയാണെങ്കിൽ, അതിന് ഒരു പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് അതൊക്കെ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ പത്തിരട്ടിയും ഒക്കെ നമുക്ക് തരാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അതിലൊന്നും വിശ്വസിക്കാതെ അല്ലെങ്കിൽ അവർ പറയുന്ന ഈ തട്ടിപ്പുകളൊക്കെ കേട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അതിലേക്കൊക്കെ വീണ്ടും പോയി ഒരുപാട് പേർക്ക് ഇപ്പോഴും പണം നഷ്ടമാകുന്നുണ്ട്. ചിലവരിത് വന്നു കഴിഞ്ഞാൽ പുറത്ത് പറയാതെ നാണക്കേടല്ലേ എന്ന് വിചാരിച്ച് പറയാതെ ഒളിച്ചു വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ വീണ്ടും ഒരു അലേർട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നല്ല ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിലും പോയി ഇതുപോലെ പോയി വീഴരുത്. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടിയിട്ട് നമുക്ക് കിട്ടിയെന്ന് പറയാനേ പറ്റൂ അല്ലേ. നമുക്ക് കേസ് കൊടുക്കാം, അതിൻ്റെ പുറകെ പോകാം എന്നൊക്കെ ഉള്ളതല്ലാതെ ഈ തട്ടിപ്പ് നടത്തുന്നവരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും വളരെയധികം ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് നമ്മുടെ പൈസ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിയും ഒക്കെ അവർക്കുള്ളത് കൊണ്ടാണ് അവരിതിലോട്ടൊക്കെ വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയി വീഴാതിരിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാരെയും ചില സ്ത്രീകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ പുരുഷന്മാരും പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരും ഇതിനെയൊക്കെ പറ്റി അറിവുള്ളവരും വരെ ഇതിനകത്ത് പോയി പെട്ടു പോകുന്നവരെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള കോളുകൾ അല്ലേ, ഇതുപോലെയുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ കാണുന്ന അഡ്വർടൈസ്മെൻസിലൊന്നും നിങ്ങൾ വീഴരുത്. നമുക്കാരും വെറുതെ പണമൊന്നും നമുക്ക് തരത്തില്ല അല്ലേ.
12: എനിക്ക് തോന്നിട്ട് കൂടുതലും ഈ മക്കളൊക്കെ അബ്രോഡ് നിന്നിട്ട് പേരൻസ് നാട്ടിലുള്ളവരെയാണ് കൂടുതലും പറ്റിക്കപ്പെടുത്തുന്നത്. അതെ, കൂടുതലും അവരാണല്ലോ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലും ചെയ്യുന്നത്. അവരോടാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്, കാരണം അവരത് കാരണം പുറത്ത് പറയത്തില്ല. മക്കൾ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് കൂടുതലും അവരെയാണ് പറ്റിക്കപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവരത് പുറത്ത് പറയാറില്ല. ഇപ്പോഴും നമ്മൾ ഓരോ തവണ ടി വി ഇടുമ്പോഴും നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും നമ്മൾ റേഡിയോയിലൂടെ ആണെങ്കിലും ഓരോ തവണ നമ്മളിങ്ങനെ അലേർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ പണം പറ്റിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ മാറ്റുക ഇല്ലേ, നമുക്ക് ആരും വെറുതെ ഒന്നും തരില്ല. അതേപോലെ തന്നെ വേറൊരു സ്കാമാണ് ഈ ഒരു നിങ്ങൾ ഇത്ര ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ആ കേസിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത്

0: പണം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ അതിനെ റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു പറ്റിക്കപ്പെടാനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻക്വയറി ചെയ്യുക. അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് അതിനുള്ള മറുപടി നമ്മുടെ പോലീസ് സ്റ്റേഷൻ തരുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ സ്വയം പോയി നമ്മളുടെ പണമൊക്കെ കൊടുത്ത് അവരെ പറ്റിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കപ്പെടുത്താനോ ഒരു അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കാതിരിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇന്നൊരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചിരിക്കുകയാണ്. ചികിത്സയിലായിരിക്കും ചെന്നൈ വെച്ചായിരുന്നു അന്ത്യം. തിരക്കഥ രചനയുടെ രാജാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ, അതായത് തമിഴ്, ഹിന്ദി, അങ്ങനെ എണ്ണപ്പെടാൻ പറ്റാത്തത്ര സിനിമകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് വലിയൊരു കലാകാരനാണ് അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ വലിയ സംഘടന രംഗങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നത് അങ്ങനെ തോന്നുന്ന തരത്തിൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ എപ്പോഴും നമ്മളെ ബാലേന്ദ്ര മേനോനെ നമ്മൾ പറയും. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ എന്താണ് നടക്കുന്നത് അതാണ് അദ്ദേഹം കൂടുതൽ സിനിമയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നടന്നതോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കും നമുക്ക് തോന്നുക. വലിയ സംഘടന രംഗങ്ങളോ അല്ലെങ്കിൽ ഒരു നായകൻ അടിക്കുന്നതോ ഇടിക്കുന്നതോ ആയിട്ടുള്ള രംഗങ്ങളോ ഒന്നുമല്ല. മിക്ക സിനിമകളിലും നല്ല പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അധ്യാപകനൊക്കെ ആയിട്ടോ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പോലുള്ള സിനിമകളാണ് അദ്ദേഹം കൂടുതലും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്.
1: അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകത്തിന് ഒരു വലിയ നഷ്ടമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് മാത്രമല്ല, എല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു, തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമുക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
0: അദ്ദേഹത്തിൻ്റെ ഭാര്യയായാലും മകനായാലും മക്കളായാലും എല്ലാവരും സിനിമ ബന്ധപ്പെട്ടവരാണ്. എല്ലാവരും സിനിമാ നടനും നടിമാരും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂർണിമ ജയറാമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിയോഗത്തിൽ നമ്മൾ റേഡിയോ സാന്ത്വനം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.
1: അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിൽ നമ്മൾ റേഡിയോ സാന്ത്വനം ടീമും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: Free Kick 90.4 FM 2026.
0: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
3: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
3: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
3: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
3: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, നമ്മളോടൊപ്പം ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ പ്രീത ടീച്ചർ, ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: അതെ അതെ, നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ കുറേ പേര് നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നമ്മുടെ ഈ സ്ഥിരം ശ്രോതാക്കളെല്ലാവരും നമുക്ക് മിക്ക ദിവസങ്ങളിലും മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പം അത് കൂടാതെ പുതിയ ശ്രോതാക്കളും ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ പുതിയ ശ്രോതാക്കളെയൊക്കെ നമ്മളിങ്ങനെ കാണുന്നില്ല. അവർക്കൊക്കെ കുറച്ച് മടിയാണെന്ന് തോന്നുന്നു. അപ്പം ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് ഫോണെടുത്ത് നമുക്ക് മെസ്സേജസ് അയച്ചോളൂ അല്ലേ. ഇന്ന് സാറ്റർഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമ്മളൊരു വീക്കെൻഡിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ വെറുതെ മടി പിടിച്ച് കിടക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും ആ വിവരങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ വായിച്ച് രസിക്കട്ടെ.
4: അതെ,
5: അപ്പോൾ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിത്രാമ്മ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്, നമുക്ക് ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ശുഭദിനം നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹെലൻ കെല്ലർ

0: ഡേയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ ചിത്രം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കാബോജി എന്ന് പറയുന്ന ചിത്രത്തിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനം പ്ലേ ചെയ്യണേ. അയ്യോ, ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും, എനിക്ക് അറിഞ്ഞൂടാ. ശ്രീലക്ഷ്മിക്ക് അറിയാന്ന് തോന്നുന്നു. അപ്പൊ ശ്രീലക്ഷ്മിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ചിത്ര അമ്മയ്ക്ക് വേണ്ടി ഈ പാട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുപിടിച്ച് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റഷീദ കുരിപ്പുഴയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. റഷീദ കുരിപ്പുഴ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിക്കാനിരുന്നതാണ്, പക്ഷേ ഇന്ന് റഷീദ കുസൃതി ചോദ്യം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്, അടുത്ത ദിവസം ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ റഷീദയുടെ ചോദ്യം തന്നെ നമുക്കൊന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ റഷീദയ്ക്ക് ഹാപ്പി ആവട്ടെ. ഒരു കാലുണ്ട് നടക്കില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കാലുണ്ട് നടക്കില്ല, തലയുണ്ട് ചിന്തിക്കില്ല, വയറുണ്ട് വിശക്കില്ല, ഞാൻ ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം അല്ലേ. കാലുണ്ട് നടക്കില്ല, തലയുണ്ട് ചിന്തിക്കില്ല, വയറുണ്ട് വിശക്കില്ല, ഞാൻ ആരാണ് എന്നാണ് നമ്മുടെ റഷീദ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം അറിയാവുന്നവരെല്ലാവരും നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് ആൻസർ, എനിക്ക് ആൻസർ അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ ഒന്ന് ശ്രമിക്കാം അല്ലേ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം.
1: അതുപോലെ ചോദ്യകർത്താവിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്.
0: അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഉത്തരം പിന്നീട് അയച്ചു തരണം കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരം അയച്ചു തരണമെങ്കിൽ നമുക്ക് അയച്ചു തരുന്ന ആൾക്കാരുടെ ഉത്തരം കറക്റ്റാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് അടിമാലി, നമ്മുടെ അടിമാലി അല്ലേ, നമ്മുടെ കട്ട ടീം വന്നിട്ടുണ്ട് അല്ലേ. അവിടുത്തെ നേതാവാണ് നമ്മുടെ ബിനീഷ് അടിമാലി. അപ്പോൾ ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പൂവൊക്കെ അയച്ചിട്ടുണ്ട്. മൂന്ന് പേർക്ക് മൂന്ന് പൂവൊക്കെ തന്നിട്ടുണ്ട്. ആരും പെണകണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലീലാമണി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീലാമണി ചേച്ചി ഇത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ബിനീഷ് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ റജിസാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രീത ടീച്ചർ, ലിസൺ ടു യുവർ ലൈവ്, യു ആർ സോ ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ റജിസാറിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അത്രയും ഞാൻ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റജിസാർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കൂടുതൽ നന്നാക്കാനായിട്ട് ശ്രമിക്കാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും ഭാഗ്യരാജൻ്റെ ഒരു പിന്നെ വിയോഗം നമ്മളെ അറിയിച്ചത്. നമ്മളും ആ ഒരു അത്രയും അപ്ഡേറ്റഡ് ആയിട്ട് വന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു വാർത്തയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത്. ഭാഗ്യരാജ് അഭിനയിച്ച മൗനഗീതങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലെ മൂക്കുത്തി പൂമേലെ എന്ന ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യണം. പ്രത്യേകിച്ചും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അല്ലെ വിയോഗം നടന്നൊരു ദിവസമാണ്. അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻസിനെയൊക്കെ നമ്മളിന്ന് വിലമതിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയും പെട്ടെന്ന്, നമ്മുടെ ഈ കുസൃതി ചോദ്യം വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. രസകരമായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നവരുണ്ട്. നമ്മുടെ രാജമുഖത്തിലേക്ക് എവിടെയാണോ എന്തോ അല്ലേ, രാജമുഖത്തിലെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ്. കാരണം അതായത് നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതായത് ഒരു കാരണവശാലും പരാജയപ്പെടില്ല എന്നുള്ള വാശിയോടുകൂടി വീണ്ടും വീണ്ടും ആൻസേഴ്സൊക്കെ ഇങ്ങനെ അയച്ച് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജമുഖത്തിലേക്ക് ഇന്ന് നമ്മൾ ചോദ്യം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാജമുഖത്തിലേക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജ് ചെയ്തോളൂ. നമ്മൾ ആ മെസ്സേജിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ പാർവതി, ഇന്ന് വേറെന്തോ ഒരു സ്പെഷ്യൽ ഡേയുടെ കാര്യത്തെ പറ്റി പാർവതി പറയുന്നുണ്ടായിരുന്നല്ലോ.
1: ടീച്ചർ ഇന്ന് രാവിലെ വന്നപ്പോഴേ വെയില് കൊള്ളണം എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എങ്ങനെ വെയില് കൊള്ളും അല്ലേ, ഒരു 10 മണി 11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വെയിൽ അങ്ങോട്ട് അടുപ്പിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇന്ന് വെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദിവസം കൂടിയുണ്ട്. ഇന്ന് ദേശീയ സൺഗ്ലാസ് ദിനമാണ്, നാഷണൽ സൺഗ്ലാസ് ഡേ ആണ്. അപ്പൊ സ്റ്റൈലിന് മാത്രമല്ല, നമ്മുടെ കാഴ്ചയുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഒരു സ്റ്റൈലായി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നത്, പക്ഷെ അങ്ങനല്ല, നമ്മുടെ കാഴ്ചയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്, നമ്മുടെ കാഴ്ചയുടെ സുരക്ഷിതത്വത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത്. സൺഗ്ലാസ് എന്നൊരു ഫാഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ, പല തരത്തിലുണ്ട്, ചില പല രൂപത്തിലുണ്ട്, പല ഭാവത്തിലുണ്ട്, ഭയങ്കര ഭംഗിയിലൊക്കെ ഉള്ള സൺഗ്ലാസസ് ഒക്കെ നമുക്ക് ഇങ്ങനെ അറിയാം. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഗുണനിലവാരമുള്ളതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ ആചരിക്കുന്നത്.
0: അപ്പം ഈ സാധാരണയായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ സൺഗ്ലാസ് വെക്കുക എന്ന് പറയുന്നത് ഒരു ഫാഷന്റെ ഭാഗമായിട്ടും ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും

0: എന്നാൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫാഷൻ മാത്രമല്ല, സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സൂര്യപ്രകാശത്തിലെ UVA UVB രശ്മികളിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പാർവതി നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല നിലവാരമുള്ള സൺഗ്ലാസുകൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് സഹായകരമാണെന്ന് നമുക്ക് പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേനൽക്കാലത്തും യാത്രകളിലും ഔട്ട്ഡോർ പ്രവർത്തനത്തിലുമുള്ള കണ്ണുകളുടെ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തുന്നു. അപ്പം നല്ല സൺഗ്ലാസ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ സൺഗ്ലാസും കൊണ്ട് ഇങ്ങനെ ആൾക്കാർ വിൽക്കാനായിട്ട് വരും. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ക്വാളിറ്റി എന്താണ്. അപ്പം നല്ല ബ്രാൻഡൊക്കെ നോക്കി വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: അതെ, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക അല്ലേ. കാഴ്ച അമൂല്യമാണ്. അപ്പോൾ ഫാഷനൊക്കെ വേണം, എന്നാലും നമ്മുടെ കണ്ണിനെയും കൂടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്നേഹിക്കുക. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ സൺഗ്ലാസ് ഒക്കെ അങ്ങോട്ട് ധരിക്കുക അല്ലേ.
0: അതെ, അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക എന്നുള്ളത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയാണ് ഊന്നി പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫാഷൻ ആക്സസറി മാത്രമല്ല നമ്മുടെ കണ്ണുകളെ സൂര്യൻ്റെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രധാന സുരക്ഷാ ഉപകരണവും കൂടിയാണ്. അപ്പോൾ സ്റ്റൈലിനോടൊപ്പം കണ്ണുകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകാം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ണുകളുടെ പ്രാധാന്യത്തിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ടിനുള്ള സമയമായി എന്ന് നമ്മളെ ശ്രീലക്ഷ്മി ഇങ്ങനെ
1: കുറച്ച് നേരമായി ടീച്ചറിനെ ഇങ്ങനെ കണ്ണു കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ടീച്ചർ ബ്രേക്കിലേക്ക് പോകൂ, ബ്രേക്കിലേക്ക് പോകൂ.
0: അപ്പോൾ നമുക്ക് ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
6: മാജിക്കോ? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 എഫ്എം. ഇത്തിരി നേരം ഒത്തിരി കാര്യം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇന്ന് ഇരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയയ്ക്കുക. ഇന്ന് വീക്കെൻഡൊക്കെയാണ്, എല്ലാവരും ഒരു മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ മെസ്സേജസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയയ്ക്കുക. മെസ്സേജസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അയയ്ക്കുക. ടീച്ചർ പറഞ്ഞ പോലെ 6 മാസമായി നമ്മളുടെ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം, അപ്പോൾ എന്തൊക്കെയാണ് റെവല്യൂഷൻ നിങ്ങൾ എടുത്തിട്ടുള്ളത്, അതൊക്കെ പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പറാണ് നമ്മളിപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചർ?
1: അതെ
0: അതെ. ഇന്ന്
1: അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഡിജിറ്റൽ അറസ്റ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ നമുക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമുക്കൊരു പിന്നെ കോളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു ബാങ്കിൽ നിന്നും നമ്മളെ ഫോണിൽ വിളിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് അന്വേഷിക്കത്തേയില്ല. അതുപോലെ തന്നെ നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊന്നും ഒരു ഔദ്യോഗിക ഏജൻസിയോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യവും അവരൊരു ഫോണിലൂടെ ചെയ്യാറില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും ഇതുപോലെയുള്ള തട്ടിപ്പിനൊന്നും ഇരയാവാതിരിക്കുക. എത്രയും പെട്ടെന്ന് അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണ്, നിങ്ങളെ വീണ്ടും വീണ്ടും വിളിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ

0: നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അധികാരികളെ അറിയിക്കുക. അപ്പം അതിനുവേണ്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അബദ്ധം പറ്റുന്നൊരു കാലമാണ്. അപ്പോൾ അതെല്ലാവരും ആ കാര്യത്തിലൊന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ പാർവതി ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി പറയാം. കാലുണ്ട് നടക്കില്ല, തലയുണ്ട് ചിന്തിക്കില്ല, വയറുണ്ട് വിശക്കില്ല, ഞാൻ ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റഷീദ കുരിപ്പുഴ എന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അയച്ചു വന്നത്. അപ്പോൾ റഷീദ് നമുക്ക് ആൻസറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ആൻസർ ഇപ്പോൾ നമ്മൾ പറയത്തില്ല. നമ്മളെല്ലാവരും ആൻസർ അയക്കുന്നു, നമുക്ക് നോക്കാം അല്ലേ. ഒന്ന് രണ്ട് പേരൊക്കെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി, പക്ഷേ അത് ആൻസർ കേൾക്കുന്നതിന് മുമ്പ് വളരെ പ്രയാസമായിട്ടും
1: ആൻസറിലേക്ക് എത്താൻ വളരെ കടുപ്പമായിരുന്നു.
0: അതെ അതെ. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് അല്ലേ.
1: അതെ, ഇന്ന് ദേശീയ PTSD അവബോധ ദിനമാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഘാതമോ വിഷമോ നമ്മളുടെ ജീവിതത്തിൽ നടന്നുപോയി, അത് കഴിഞ്ഞു, പക്ഷെ നമുക്കത് ഇങ്ങനെ മനസ്സിലേക്കിട്ട് നമ്മളതിനെ കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊരു മാനസിക ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദമാണല്ലോ. ആ സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്, അതിന് അവെയർ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അതായത് നമുക്ക് കടുത്ത ആഘാതമോ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, അതൊരു പോസ്റ്റ് ട്രമാറ്റിക് സ്ട്രെസ് എന്നാണ് അതിന് പറയുന്നത്. ആ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനൊരു ആൾ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവബോധ ദിവസമാണ് ഇന്ന് PTSD എന്ന് പറയുന്ന ദിവസം. അപകടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധമോ അതിക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആഘാതകരമായ അനുഭവങ്ങളോ എന്നിവയ്ക്കൊക്കെ ശേഷം ചിലരുടെ മനസ്സിൽ അതൊക്കെ ഇങ്ങനെ കിടക്കും, ഒരു മായാത്തൊരു മുറിവ് പോലെ അല്ലേ. നമ്മളൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും ആ ദിവസങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്, ഒരു വിഷമമുണ്ട്. അപ്പോൾ ആ ഉത്കണ്ഠയൊക്കെ അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. സത്യത്തിൽ അവർക്കൊരു കൈത്താങ്ങാണ് വേണ്ടത് അല്ലേ. നമ്മൾ കൂടുതൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇതും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് പറയരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വ്യക്തി ഹത്യ എന്ന് തന്നെ നമുക്കത് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരെ അതിലൂടെ കടന്നു വന്നവർക്ക് മാത്രമേ അറിയൂ അതിൽ എത്രമാത്രം ദുഃഖം അല്ലെങ്കിൽ എത്രമാത്രം ആഘാതം വിഷമം അതിലുണ്ടാകൂ എന്നുള്ളത്. കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് നീ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞത് വിടൂ എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കും, ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സാധിക്കും. പക്ഷേ അതിലൂടെ നടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമങ്ങൾ എത്രത്തോളമാണെന്ന് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു ആൾക്കാർക്ക് അനുഭവിക്കുന്ന ഒരു വിഷമം, അത് നമ്മൾക്ക് ഒരിക്കലും നമുക്കതാകാൻ പറ്റില്ല. നമുക്ക് സമാധാനിപ്പിക്കാം എന്നേ പറ്റുള്ളൂ, പക്ഷേ ആ ദിവസങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവരനുഭവിക്കുന്ന ആ മാനസിക പിരിമുറുക്കം അത് വളരെ വലുതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം PTSD എന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് ട്രമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൂടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. അവരോടൊപ്പം ഈ ദിവസത്തെ നിങ്ങൾ എന്തിനാണ് വിളിച്ചുകൊണ്ട് വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലമല്ലേ എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കാതിരിക്കുക അല്ലേ. നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ, അവരുടെ മനസ്സിൽ അതുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് അവരുടെ മനസ്സിലുണ്ട്. അത് കൂടുതൽ അവരെ വിഷമിപ്പിക്കാതിരിക്കുക, അവരെ ചേർത്ത് നിർത്തുക. അവർക്കത് നല്ലൊരു മാനസിക ഇതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, അതിലൊരു വിഷമവും കാണരുത്. നമുക്കിപ്പം നമുക്കിടയിലും ഉണ്ടല്ലേ ടീച്ചർ, ഒരുപാട് പേര് ഒരു സൈക്യാട്രിയെ കാണിക്കാനൊക്കെ ഇപ്പോഴും മടിയുള്ള ഒരുപാട് പേരുണ്ട്. അത് തീർച്ചയായും അതൊരു തെറ്റായ ധാരണയാണ് അല്ലേ. നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുക തന്നെ വേണം.
0: അതൊന്നും അതൊക്കെ ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ. അപ്പം നമുക്കതിന് കൃത്യമായ ചികിത്സകളുണ്ട്, കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് പാർവതി, കാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാലം നമ്മളെ നമ്മളുടെ മനസ്സിൽ നിന്ന് അതിങ്ങനെ ഗ്രാജുവലി മായ്ച്ചു കളയും. ചിലപ്പോൾ നമുക്കറിയാം ആ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായ ആ ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ നമ്മുടെ ഒരുപാട് പേരാണ് അവിടെ അന്തരിച്ചത് അന്നത്തെ ദിവസം. അപ്പോൾ അതല്ലാതെ അവരോടൊപ്പം നിന്നവർ ഒരുപാട് പേര് സർവൈവ് ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ദിവസത്തെ ആ ഒരു രാത്രിയിലുണ്ടായ ആ വളരെ ഭീതിജനകമായിട്ടുള്ള ആ ഒരു സംഭവം അവരുടെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ ഒരു വർഷമോ രണ്ടു വർഷമോ കൊണ്ടൊന്നും പോകത്തില്ല. അവരുടെ കൂടെ കിടന്ന് ഉറങ്ങിയവരൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ചു പോയി. നിമിഷ നേരം കൊണ്ട് ആ സ്ഥലമെന്ന് പറയുന്നത് ഒരു ശ്മശാനം പോലെയായി മാറിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് മായ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ഗ്രാജുവലി അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടൊരു കോൺട്രിബ്യൂഷനും ആ കാര്യത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു അവബോധം തരുന്നൊരു ദിവസം കൂടിയാണ്.
1: പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ശൂന്യതയാണ് എന്ന് തോന്നുന്നവർ അവർക്ക് നമ്മൾ പിടിച്ചു നിർത്തുക അല്ലേ. ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തുക, അവരോടൊപ്പം സംസാരിക്കുക, അവർക്ക് മെഡിക്കലായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കുക, അതൊരു കളിതമാശയായിട്ട് എടുക്കാതിരിക്കുക. അതാണ് ഈ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: അതുപോലെ ഇന്നത്തെ നമ്മുടെ പത്രത്തിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് വായിച്ചു, അതായത്

0: പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ നല്ല എന്താണ് നല്ലൊരു വാർത്ത ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു. അപ്പോൾ അതെനിക്ക് ശ്രോതാക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതായത് നമ്മൾ ഈ സെമസ്റ്റർ കേരള പരീക്ഷണത്തിന് നമ്മുടെ സർക്കാർ ഒരുങ്ങുകയാണ്. അപ്പം ഈ ഒരു വിദേശ സർവകലാശാലകളിൽ നിന്നും വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അതിന്. അപ്പം അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ. വിദേശത്തേത് ഉൾപ്പെടെ വ്യത്യസ്ത സർവകലാശാലകളിലെ സെമസ്റ്റർ പഠനത്തിലൂടെ പ്രോഗ്രാം പൂർത്തിയാക്കാൻ അവസരമൊരുക്കുന്ന ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. അപ്പം അത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു. അപ്പോൾ കൂടുതൽ വിദേശ സർവകലാശാലകളിൽ നിന്നും വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് എത്തിക്കുക, ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിന് അയക്കാൻ അവസരം ഒരുക്കുക ഇതാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് ക്യാമ്പസുകളുടെ വൈവിധ്യത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുമെന്നാണ് വിലയിരുത്തുന്നത്. നല്ല കാര്യമാണ് അല്ലേ? അപ്പം നമുക്ക് നമ്മളുടെ കുട്ടികൾക്കൊരു സെമസ്റ്ററോ അല്ലെങ്കിൽ ഒരു ട്രൈമെസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലി പ്രോഗ്രാമോ ഒക്കെ വിദേശത്തൊരു സർവകലാശാലയിൽ പോയി ചെയ്യാം. അവിടുത്തെ കുട്ടികളെ, വിദേശത്തുള്ള കുട്ടികളെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പം നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതായിട്ട് മാറും അല്ലേ? പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലേക്കും വരും. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശ സർവകലാശാലകളിലേക്കൊക്കെ പോകാനുമായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം.
1: ഒരുപാട് കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കണം എന്നുണ്ട്, പക്ഷേ അത് സാധിക്കത്തില്ല. ബൈ ഫിനാൻഷ്യലി ആണ് ഒരുവിധം എല്ലാവരുടെയും അത് നടക്കാത്തത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനൊക്കെ വരുന്നതോടുകൂടി കുട്ടികളുടെ ആ ആഗ്രഹവും സാധിക്കും, നമ്മുടെ നാടും കുറച്ചും കൂടി ബെറ്റർ, എല്ലാം അറിയും അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ കൂടുതൽ കൂടുതൽ അറിയാൻ സാധിക്കും.
0: അപ്പോൾ അങ്ങനെയുള്ള പുതിയ പദ്ധതികൾക്കൊക്കെ ആയിട്ടാണ് നമ്മുടെ കേരള സർക്കാർ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കട്ടെ, അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എനിക്കൊന്നും നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിനുള്ള സമയമാണ്. നമുക്കൊരു നല്ല ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഞാൻ പാർവതി. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമ്മളോടൊപ്പം ഇന്ന് ടെക്കാറ്റിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും കടങ്കഥയ്ക്കുള്ള ഉത്തരങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയയ്ക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പം എല്ലാവരും വിശേഷങ്ങളൊക്കെ അയയ്ക്കുക. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
6: അതെ അതെ. അപ്പൊ നമ്മൾ ഒരു കടങ്കഥ ചോദിച്ചിരുന്നു. നമുക്ക് റഷീദ ആണ് നമുക്ക് ആ ഒരു കടങ്കഥ അയച്ചു തന്നത്. ഒരു കടങ്കഥയാണോ ഒരു കുസൃതി ചോദ്യം എന്നാണ് ഇട്ടിരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. കാലുണ്ട്, നടക്കില്ല, തലയുണ്ട്, ചിന്തിക്കില്ല, വയറുണ്ട്, വിശക്കില്ല, ഞാൻ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ പേര് ആൻസേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ കറക്റ്റ് ആൻസറും ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കവിത കടപ്പാക്കട നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, പാർവതി, ശ്രീലക്ഷ്മി. കവിത കടപ്പാക്കടയിൽ നിന്നാണ്. പാർവതി വളരെ നന്നായി ആശയങ്ങൾ പറയുന്നുണ്ട്, സൂപ്പർ. പ്രീത ടീച്ചർ സുഖമായിരിക്കുന്നല്ലോ, ലക്ഷ്മിക്കുട്ടിക്കും സുഖമല്ലേ? കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കവിത കടപ്പാക്കടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടൊരു മുട്ട തരുവാണ്. ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ സാധാരണ തോറ്റു പോകുന്നവർക്ക് നമ്മൾ മുട്ടയിട്ട് കൊടുക്കലല്ലേ
5: ടീച്ചർ?
6: അപ്പോൾ ഇന്ന് കവിതയ്ക്ക് ഒരു മുട്ട മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ആലോചിച്ചോളൂ, ഇച്ചിരി സമയം കൂടിയുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കും. നമ്മുടെ രാജമുഖത്തിലെ ഇന്ന് കാണുന്നില്ല കേട്ടോ, എവിടെയോ പോയിരിക്കുവാണെന്ന് തോന്നുന്നു. പാവം ഇന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ കേട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നതിനെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് കണ്ണൂരിൽ നിന്നും ഹായ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാബുരാജൻ സാറ് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ആൻസർ പറയാറായി വരുന്നതേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഒരു ഇച്ചിരി നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയും നമുക്ക് ആരെങ്കിലും ഒക്കെ നമുക്ക് ആൻസേഴ്സ് അയക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്നും കൂടി നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേയ്സിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് പാർവതി അല്ലേ. അപ്പോൾ അതും കൂടി നമുക്കിന്ന് പറയാം. നാഷണൽ പൈനാപ്പിൾ ഡേ അല്ലേ. പാട്ടൊക്കെ ഉണ്ടല്ലോ, പൈനാപ്പിൾ പെണ്ണേ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ
5: ടീച്ചർ? രാവിലെ പൈനാപ്പിൾ പെണ്ണേക്ക് ആലോചിച്ചാ വന്നത്.
6: അപ്പോ ഈ പൈനാപ്പിളിന്റെ രുചിയും അതിന്റെ പോഷക ഗുണങ്ങളും ആഘോഷിക്കാനും അതുപോലെ തന്നെ ആളുകളെ ഈ പഴം കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് ഈ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്, നാഷണൽ പൈനാപ്പിൾ ഡേ ആയിട്ട്. അപ്പോൾ ഈ പൈനാപ്പിളിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നു എന്നുള്ളതല്ല, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ട

0: ആവശ്യകതയെ പറ്റിയൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ. പൈനാപ്പിൾ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ തിന്നു പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഇത് ആലോചിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം നമ്മുടെ ശ്രോതാക്കളെ അല്ലേ. അപ്പോൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്രോമിലൈൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനത്തിനെ സഹായിക്കുകയും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീര് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിരിക്കുന്നതിനാൽ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ കലോറി താരതമ്യേന കുറവായതിനാൽ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്നു. അപ്പം ഇന്ന് നാഷണൽ പൈനാപ്പിൾ ഡേയിൽ മധുരവും അതുപോലെ തന്നെ ചെറിയ പുളിയും ഒക്കെ ഉണ്ട് അല്ലെ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉഷ്ണമേഖലാ പഴം. രുചികരം മാത്രമല്ല, വിറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, ബ്രോമൈലൈൻ തുടങ്ങിയ പോഷക ഘടകങ്ങളാൽ സമ്പന്നവുമാണ്. അപ്പൊ ആരോഗ്യവും രുചിയും ഒരുപോലെ സമ്മാനിക്കുന്ന പൈനാപ്പിളിനെ നമുക്ക് ഇന്ന് ഒരു തവണ കൂടി ഓർക്കാം അല്ലേ.
1: അതെ, എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് ടീച്ചർ പൈനാപ്പിൾ. അതെ, എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരും പറയും മാമ്പഴമാണ് എന്നൊക്കെ, പക്ഷെ എനിക്ക് പൈനാപ്പിളിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ്. കട്ടിയാനിച്ചിനും മടിയൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആണ് പൈനാപ്പിൾ. ഇന്ന് പൈനാപ്പിൾ ഡേ ആയിട്ട് നമ്മൾ അത് ആഘോഷിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്.
0: അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പ് പൊടിയും ഒക്കെ ഇട്ട് നമുക്കിങ്ങനെ ഒരു കവറിലോ അല്ലെങ്കിൽ ചെറിയൊരു അതിനകത്തൊക്കെ വെച്ച് നമുക്ക് തരാറുണ്ട് അല്ലേ. അപ്പൊ അത് നമ്മളിങ്ങനെ തിന്ന് തിന്ന് നടക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ വെറുതെ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഈ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നത് പോലുള്ള റെസിപ്പി നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാം അല്ലേ. ഇതുപോലെയുള്ള ഇച്ചിരി അതിനോട് ഒരു ശകല എരിവും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ്ചർ. ഓൾറെഡി ഇതിനൊരു മധുരവും ഒരു പുളിയും ഓൾറെഡി പൈനാപ്പിളിനുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ എരിവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല
1: രാവിലെ വന്ന് നമ്മളെയൊക്കെ കൊതിപ്പിക്കുകയാണ്.
0: അപ്പൊ അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പൈനാപ്പിൾ പച്ചടി എനിക്ക് തോന്നുന്നു നമ്മളുടെ സദ്യയിലേക്ക് ഇപ്പൊ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പൊ അത് ഇന്ന് വീട്ടിൽ പൈനാപ്പിൾ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും പൈനാപ്പിൾ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യൂ. ഒന്നും ഇല്ലെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തെങ്കിലും കഴിച്ചോളൂ, കാരണം ഇന്ന് നമ്മുടെ പൈനാപ്പിൾ ഡേ ആണ് അല്ലേ.
1: പൈനാപ്പിൾ പുളിശ്ശേരിയോ പൈനാപ്പിൾ പച്ചടിയോ അല്ലെങ്കിൽ വെറുതെ പൈനാപ്പിൾ കഴിക്കാനോ എല്ലാം എടുക്കുക അല്ലേ. അങ്ങനെയാണ് പൈനാപ്പിൾ ഡേ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളും ആഘോഷിക്കുമോ ടീച്ചർ പൈനാപ്പിൾ ഡേ?
0: തീർച്ചയായിട്ടും. ഇന്ന് നമുക്ക് പൈനാപ്പിൾ മേടിച്ച് കഴിച്ച് നമുക്ക് ഇന്ന് ആഘോഷിക്കാം. പാർവതിക്ക് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പൈനാപ്പിൾ വാങ്ങി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കവിത കടപ്പാക്കട എന്ന് പറയുന്നത് ചില്ലറക്കാരിയൊന്നും അല്ല, പോരാളിയാണ് എന്ന് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഒരു മുട്ട കൊടുത്തല്ലോ, തോറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുട്ട തന്നതിൽ സന്തോഷം, പക്ഷേ എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല, ഉത്തരം കസേര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കസേരയാണ്. അപ്പോൾ ഒരുപാട് പേര് ആൻസേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. ബാബുരാജൻ സാറ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീലക്ഷ്മി പാട്ട് ബാബുരാജൻ സാറിൻ്റെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ പാട്ട് ചൂസ് ചെയ്തത് പ്ലേ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ സാറൊരു കാര്യം പറഞ്ഞിരിക്കുന്ന പൈനാപ്പിൾ ക്യാൻസർ രോഗികൾ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ചില ഫ്രൂട്ടിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരാണ് റീജ ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ കട്ടിൽ എന്നുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് കുറേ പേര് ആൻസേഴ്സ് ഒക്കെ അയക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ആൻസർ കണ്ടെത്തി മുമ്പേ വരുന്നവരെ ഒന്നും ഇന്ന് കണ്ടില്ല. അപ്പോൾ അവരൊക്കെ എവിടെ പോയി ഞങ്ങൾ അവരെയെല്ലാം പ്രത്യേകം അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒന്നുകിൽ റേഡിയോ ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ നിങ്ങളുടെ മൊബൈലിലൊന്ന് ഒന്ന് പ്ലേ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളുടെ റേഡിയോ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ രാവിലെ ഞങ്ങളോടൊപ്പം ഒന്ന് ജില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പോസിറ്റീവ് ആക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരൊക്കെയാണോ മടി പിടിച്ച് പോയവരെ അവരെല്ലാവരെയും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത ദിവസം തീർച്ചയായിട്ടും വന്ന് നമ്മളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവില് എല്ലാവരും ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ അയച്ച് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ഐ എം പ്രീത.
1: പാർവതി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല.

0: SSLC-യോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-0.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പോൾ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട് കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Radio Santanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: Radio Santanam 90.4 FM il ippol kelkam Doctor's Chat. Avatharanam Dr. Srija Anil. Sankethika Sahayam Shyam Das.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
8: നമസ്കാരം.
7: ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ആൽക്കഹോളിസം എങ്ങനെ ലിവറിനെ ബാധിക്കുന്നു?
8: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമുണ്ട്, ഇപ്പം സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ. ഇത് ശരിക്കും അധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തന്നെയാണ്. ഒരുവിധം വരെ ലിവർ സഹിക്കും ഡീറ്റോക്സിഫിക്കേഷൻ. അതിനപ്പുറം വരുമ്പോഴാണ് കൊഴുപ്പ് ഇതിൻ്റെ ഇതിലേക്ക് അടിഞ്ഞുകൂടുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് കുഴപ്പമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഫാറ്റി ലിവർ Grade 1. രണ്ടാമത്തേതാണ് ഫാറ്റി ലിവർ Grade 2. ഇവിടെ ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റോസൈറ്റ്സ് ഇൻഫ്ലെയിംഡ് ആവാൻ തുടങ്ങും. സെക്കൻഡ് ഗ്രേഡിൽ കൊഴുപ്പ് അടിയുകയും എന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. തേർഡ് ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫൈബ്രോസിസ്, അതിനകത്ത് സ്കാറിങ് ഒക്കെ വരാൻ തുടങ്ങും,
7: സെൽസ്
8: നശിക്കാൻ തുടങ്ങും. പക്ഷെ എന്നാലും അത് തിരിച്ചു വരാൻ പറ്റും. എന്നാൽ ഫോർത്ത് ആകുന്ന സ്റ്റേജാണ് സിറോസിസിലേക്ക് പോകും. അപ്പം ഓരോ സെല്ലും നശിച്ച് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇതാണ് ഒരു കണ്ടീഷൻ. ഇതിന്റെ മെയിൻ കാരണം ആൽക്കഹോളാണ്. ആൽക്കഹോള്, പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, എടുക്കുന്ന ഒരുപാട് ഡ്രഗ്സും ഹെപ്പറ്റോടോക്സിക് ആണ്. ആൽക്കഹോളൊക്കെ കുടിച്ചാലും ഒരു 80% ആൽക്കഹോൾ ചെന്നാൽ പോലും ലിവർ ഡീറ്റോക്സിഫൈ ചെയ്യും. അതിന് മേലിലേക്ക് പോകുമ്പോഴാണ് ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിന് കൂടുതൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് A, B, C ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പെട്ടെന്ന് വരും. ശുദ്ധമല്ലാത്ത ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയും. കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടെയും കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടെയും പകരുന്ന ഒരു അസുഖമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇത് പകർച്ചവ്യാധി പോലെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അസുഖമാണ്. 2 ആഴ്ച കൊണ്ട് അസുഖം മാറി. നമ്മൾ ആദ്യമേ ഫീവർ, പെയിൻ, ഈ ഹൈപ്പോകോൺഡ്രിയം എന്ന് പറയും, ഈ ലിവർ ഇരിക്കുന്ന ഭാഗത്ത് പെയിൻ വരും, ഈ റൈറ്റ് സൈഡ് ഓഫ് അപ്പർ അബ്ഡമൻ. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. സൂക്ഷിച്ച് ആഹാരമൊക്കെ കഴിച്ച്, മരുന്നും കഴിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ B and C അങ്ങനെയല്ല. ബി മിക്കവാറും സിംറ്റം ഇല്ലാതെ ഒരുപാട് നാളിരിക്കും. മിക്കവാറും നല്ല ബ്ലഡ് ടെസ്റ്റിലായിരിക്കും വരുന്നത് ചിലർക്ക്, എന്നാൽ ബ്ലഡ് സിംറ്റമായിട്ടും വരും. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇങ്ങനെ പകരുന്നതല്ല. മിക്കവാറും ഈ ആശുപത്രികളിൽ നിന്ന് സൂചികളിൽ കൂടെ ഇൻട്രവീനസ് ഇഞ്ചക്ഷനിൽ കൂടെ ഡ്രഗ്സ് കഴിക്കുന്നവര് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം, കൂടാതെ സെക്ഷൽ ഇത് വരുന്ന ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, ഈ ഉമിനീരിൽ കൂടിയും സെമിനിൽ കൂടിയും ഒക്കെ ഇത് സെക്ഷൽ കോണ്ടാക്ട് വഴിയൊക്കെ പകരും. അപ്പൊ ഇതാണ് ബിയും സിക്കുള്ള. ഇത് ചിലപ്പോൾ ചികിത്സിക്കാതിരുന്നാൽ സിറോസിസിലേക്ക് പോവുക, പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിലും ഭയാനകമായ ഒരു കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഇതും ഒരു ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇത് ഭയങ്കര സൂക്ഷിച്ച്
3: കൈകാര്യം.
8: ഇതും ഇതേപോലെ ബിയിലെ പോലെ തന്നെ സൂചികളിൽ കൂടിയും സെക്ഷൽ കോണ്ടാക്ട് വഴിയും ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഇടയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ സിറോസിസ് ഉള്ളവരിലോ ഹെപ്പാറ്റിക് ഇൻഫെക്ഷൻ ഉള്ളവർക്കോ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയാനകം മാറും. എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ്, വളരെ കെയർഫുള്ളായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ് ലിവർ സിറോസിസിലേക്ക് പോകുന്നതിന് മുമ്പേ ആണെങ്കിൽ. അപ്പോൾ ആൾക്കഹോളിസത്തിന് ഇതിനുള്ള ആൾക്കഹോളിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ആൾക്കഹോളിസം തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ആൾക്കഹോളിസം ഡ്യൂസ്ഡ് ഡിസോർഡർ അല്ലെങ്കിൽ ആൾക്കഹോൾ യൂസ്ഡ് ഡിസീസ് അല്ലെങ്കിൽ ആൾക്കഹോൾ ഡിപ്പെൻഡൻറ്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതൊരു

0: അസുഖം പോലെ തന്നെ കാണണം. കാരണം ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ഇമ്മ്യൂണിറ്റി പോകുന്ന ഒരു ഡിസോർഡറാണ് ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് ആൾക്കഹോളി ചെല്ലുന്നത് കൊണ്ട് ആ കഴിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ഹെൽത്തിനെ കുറിച്ച് ബോധം വരുന്നില്ല, അയാളുടെ ചുറ്റുമുള്ളവരുടെ ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് കാണാൻ പറ്റുന്നില്ല, സൊസൈറ്റിയോട് പോലും ഉള്ള ഒബ്ലിഗേഷൻ ഇയാൾ വിട്ടു പോകുന്നുണ്ട്. അത് ബിഞ്ചിങ് ഓഫ് ആൾക്കഹോൾ എന്ന് പറയാം, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുടിച്ചാണെങ്കിലും ലാർജ് എമൗണ്ട് ഓഫ് കുടിച്ചാലും ഒക്കെ വരാം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി മുൻപേ തന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് പോകും, സിറോസിസിലോട്ടൊക്കെ പോകും, ഫാസ്റ്റായിട്ട് പോകും. അപ്പം ഇതുണ്ടാവുന്നത് കൊണ്ട് ഇപ്പം WHO കണക്കനുസരിച്ച് ഈ ആൾക്കഹോളിസം കൊണ്ടുണ്ടാവുന്ന ഡെത്ത് എത്ര മില്യനാണ്. റോഡ് ആക്സിഡന്റ് ഒക്കെ കണക്ക് നോക്കിയാലും അത് വളരെ മുന്നിലാണ്. അപ്പൊ ശരിക്കും ഇതിനൊരു ട്രീറ്റ്മെന്റും ലൈഫ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുമാണ് വേണ്ടുന്നത്. ശരിക്കും അവരെ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല, കാരണം നിർത്താൻ ശ്രമിക്കുമ്പം വിഡ്രോയൽ സിംറ്റംസ് കാണും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിനും ബ്രെയിൻ എഫക്റ്റഡ് ആവും. ബ്രെയിൻ എഫക്റ്റഡ് ആവുമ്പോൾ ശരിക്കും അവരെ ഒരു വേരിയേഷൻ, നോർമലി അവർ വേരി ചെയ്യാൻ തുടങ്ങും. ഇവരുടെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും, ഇവർ റിയാക്ട് ചെയ്യുന്ന ഭയങ്കരമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ആൾക്കഹോളിസം മാത്രമല്ല ഈ ഡ്രഗ് അബ്യൂസും ആൾക്കഹോളിസം ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് അബ്യൂസുകൾക്ക് കാരണമാവുന്നത്. അപ്പം ഇത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു നിരീക്ഷണത്തിൽ കിടന്ന് തന്നെ ട്രീറ്റ് ചെയ്യുകയും കൂടെ തന്നെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും കൂടെ കൊടുത്താലേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു വലിയ, ഈ ഒരു ഡിസോർഡർ ഒരു വലിയ കാരണമാണ്. സിറോസിസിനാണെങ്കിലും അതിന് മുമ്പേ ഉള്ള ലിവർ ഡിസീസ് ആണെങ്കിലും സിറോസിസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടുന്നതാണ്.
1: ഡോക്ടർ, ലിവർ സിറോസിസിനെ കുറിച്ച് ഒന്നുകൂടെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: ലിവർ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഥിരമായ നീർവീക്കം ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു സ്കാറിങ് ഉണ്ടാവും, ഫൈബ്രോസിസ് സ്കാറിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ്. അപ്പൊ ഈ സ്കാറിങ്ങിന് നമ്മൾ വടക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ലിവറിന് ഉണ്ടാകുന്നതാണ് ലിവർ സിറോസിസ്. കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സിറോസിസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ട് നീണ്ടു പോയി ഇൻഫ്ലമേഷൻ നീണ്ടു നിൽക്കുകയും പിന്നെ അത് സ്കാറുകളായി മാറുകയും ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്
1: സിറോസിസ്
0: ആയിട്ട് മാറുകയാണ്. ഇത് വളരെ പതുക്കെയാണ് രൂപപ്പെടുന്നത്, അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല, ആദ്യമേ പതുക്കെയാണ് ലക്ഷണങ്ങളിലേക്ക് വരുന്നത്.
1: സിറോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മദ്യപാനം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും പൊണ്ണത്തടി, ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് കുറച്ചുണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ട്, മെറ്റബോളിസത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ നോൺ ആൾക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ സിറോസിസ് ഉണ്ടാവാം. പിന്നെ ഹീമോക്രോമറ്റോസിസ്, അമിതമായ അയൺ അടിഞ്ഞുകൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സിറോസിസ് ഉണ്ട്.
1: സിറോസിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: കടുത്ത ക്ഷീണം, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം നമ്മൾ കാണുന്നത്, മഞ്ഞയായ കണ്ണ്, തൊക്കിന്റെ മേളിലൊരു മഞ്ഞ നിറം, ബ്ലീഡിങ്, കാരണം ബ്ലീഡിങ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എല്ലാം ലിവറിലാണ് ഉണ്ടാവുന്നത്, വിശപ്പില്ലായ്മ, കൈപ്പത്തി എല്ലാം ചുമന്നിരിക്കും, ഓക്കാനം, ഛർദി, കാലുകളിലും വയറ്റിലും നീര് കൊള്ളും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട് അമിതമായി വെയിറ്റ് കുറയും, വെയിറ്റ് ലോസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്, വയറിൽ നീർക്കെട്ടുകൾ ഉണ്ടാവും,
1: അസൈറ്റിസ്,
0: പിന്നെ ബിൽറൂബിനൊക്കെ എല്ലായിടവും അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ ഇച്ചിങ് ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട് ഈസോഫാജിൽ വേരിസസ്, ഈസോഫാഗസ് അന്നനാളത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാകും, അതേപോലെ ഏനൽ ഓർഫിസൈസിന്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാവും, അപ്പൊ ഹെമറോയിഡ്സ് പോലുള്ള അതിൽ കൂടി ബ്ലീഡിങ് ഉണ്ടാവാം, ഇന്റേണൽ ബ്ലീഡിങ്സ് എല്ലായിടത്തും ഉണ്ടാവാം, പിന്നെ മെന്റൽ കണ്ടീഷൻ വളരെ മോശമാവും, ബ്രെയിനിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രൗസിനെസ്, സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസം, മൂഡ് ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ ഗൈനക്കോമാസ്റ്റിയ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്.
1: സിറോസിസിന്റെ ചികിത്സാവിധികൾ എന്തൊക്കെയാണ്?
0: ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ആദ്യം, അത് കഴിഞ്ഞ് കാരണം എന്താണോ അതിന് ട്രീറ്റ് ചെയ്യണം, കൂടാതെ ഡയറ്റ് പ്ലാൻ ചേഞ്ച് ഉണ്ട്, ആൾക്കഹോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം, നല്ല മെഡിസിൻസ്, സിറോസ് എത്തുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത്
1: മാറ്റാവുന്നതാണ്,
0: കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നാൽ സിറോസിസ് വന്ന് ലിവർ ഫെയിലിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്.
1: ലിവർ പോലെ തന്നെ പ്രാധാന്യമുണ്ട് പാൻക്രിയാസിനും, അതിനെ പറ്റി കൂടി.
0: ലിവറിനോട് ചേർന്ന് തന്നെ ഡ്യൂഡിനത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എക്സോക്രൈനും എൻഡോക്രൈനും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഡയറക്റ്റ് വരുന്ന ഹോർമോൺ ആണ്, നമുക്ക് അറിയാം ഇൻസുലിൻ, പിന്നെ ഗ്ലൂക്കാഗോൺ. ഇൻസുലിൻ

0: ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാണ്, ഗ്ലൂക്കോസ് നേരെ തിരിച്ചാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. പിന്നെ മറ്റേ സെൽസ് എന്ന് വെച്ചാൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, എൻസൈംസ് ഉണ്ടാവും. ഇതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇവിടെയാണ് ബൈകാർബണേറ്റ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ആസിഡ് ന്യൂട്രലൈസ്, പിന്നെ കൈമോട്രിപ്സിൻ, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപേസ്, അങ്ങനെ ഇത് അടങ്ങുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്.
1: പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം?
0: അത് ഇൻഫ്ലമേഷൻ ആണ് ആദ്യത്തത്. അത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. അക്യൂട്ട് ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി പോലെ കൈകാര്യം ചെയ്യേണ്ടി വരും, എന്നാലും മെഡിസിൻ കൊണ്ടും തടയാവുന്നതാണ്. ക്രോണിക്ക് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന പതുക്കെ പതുക്കെ ഉണ്ടാവുന്ന പാൻക്രിയാറ്റിസിന്. പിന്നെ കൂടാതെ കാണുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്, ഇത് മൂന്നുമാണ്. പിന്നെ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ കൊണ്ട് ഡയബറ്റീസ് മെലിറ്റസ് 2 അതുണ്ടാവും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചെറുകുടലിന്റെ മറ്റു ഭാഗങ്ങൾ, ജജിനം, ഇലിയം, അതൊക്കെ എന്താണ് ഘടനയും പ്രവർത്തനവും ഒന്ന് വിശദീകരിക്കാൻ മാഡം.
0: ഇപ്പം നമ്മൾ ചെറുകുടലിന്റെ ഡിയോഡിനം കഴിഞ്ഞു. ഏകദേശം 6 മുതൽ 7 മീറ്റർ വരെ നീളമാണ് ചെറുകുടലിനുള്ളത്. ഇതിൽ 2.5 മീറ്റർ ഡിയോഡിനത്തിന്റെയും ഇലിയത്തിന്റെയും നടുക്കുള്ള ഭാഗമാണ് ജജിനം. അപ്പം ഇതിപ്പോൾ ഓൾറെഡി ഡിയോഡിനത്തിൽ ആൽക്കലൈനായി എല്ലാ എൻസൈമും കുഴഞ്ഞ് ഒരു കൈമാണ് ജജിനം സ്വീകരിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ആഗിരണം ചെയ്യേണ്ട എല്ലാ പോഷകങ്ങളും 90% ഇവിടെ ആഗിരണം, 95% ഇവിടെ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നിറച്ച് വിരലുകൾ പോലുള്ള മൈക്രോവില്ലകൾ കാണാം. ഈ മൈക്രോവില്ലകൾ ധാരാളം ധമനികൾ, രക്തധമനികൾ ഉള്ളത് കൊണ്ട് ഇവ വളരെ ചുമന്നാണ് കാണുന്നത്. ഈ രക്തധമനികൾ വഴിയാണ് എല്ലാം ആഗിരണം ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായും ഷുഗറായും പ്രോട്ടീൻ അമിനോ ആസിഡായിട്ടും ഇവിടുന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റ് പക്ഷേ ലിംഫാറ്റിക്സ് കൂടെയാണ് ആഗിരണം ചെയ്യുന്നത്. ഇവ പോർട്ടൽ വെയിൻ വഴി നേരെ പോകുന്നത് ലിവറിലേക്കാണ്, കാരണം പിന്നത്തെ കാര്യങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. ഇതാണ് ജജിനത്തിന്റെ ഘടനയും പ്രവർത്തനവും. ചെറുകുടലിന്റെ അവസാന ഭാഗമാണ് ഇലിയം. മുൻപേ തന്നെ പറഞ്ഞ 6-7 മീറ്ററിലുള്ളതിൽ 3.5 മീറ്റർ ഏറ്റവും നീളം കൂടുതൽ ഇലിയത്തിനാണ്. പോഷകം ഏകദേശം 95% ജജിനത്തിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇലിയത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇതിൽ വൈറ്റമിൻ B12 ആഗിരണം പ്രധാനമായിട്ടും നടക്കുന്നത് ഇലിയത്തിലാണ്. പിന്നെ ഇലിയത്തിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വില്ലകൾ അത്രയും വലുതുമല്ല, കുറവുമാണ്. എന്നാൽ ഒരുപാട് ലിംഫാറ്റിക്സ് അതിനകത്ത് കാണാൻ പറ്റും. അത്രയും ലിംഫാറ്റിക്സ് പേസ് പാച്ചസ് എന്ന് പറയും, നമുക്ക് ജീജിനത്തിൽ കാണാൻ കഴിയില്ല. വെള്ളവും ബൈൽ സോൾട്സ് ആൻഡ് വൈറ്റമിൻ B12 ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്.
1: വൻകുടൽ എന്താണ് അതിന്റെ പ്രവർത്തനം കൂടെ ഒന്ന് വിശദീകരിക്കുക.
0: ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗമായിട്ടാണ് വൻകുടൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമേറിയ ഭാഗവും ഇതാണ്. ഇത് തന്നെയാണ് പോഷകങ്ങളുടെ ആഗിരണം ചെറുകുടലിൽ കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന കൈ വെള്ളവും മാലിന്യവും കൂടെ കൂടി സ്വീകരിക്കുന്നത് വൻകുടലാണ്. ചെറുകുടൽ വന്ന് ചേരുന്നത് വൻകുടലിലെ സീക്കം എന്ന ഭാഗത്താണ്. ഈ സീക്കം എന്ന ഭാഗത്താണ് അപ്പൻഡിക്സും കാണുന്നത്. നമ്മളൊക്കെ എല്ലാം പരിചയമുള്ള അപ്പൻഡിസൈറ്റിസ് എന്ന് എപ്പോഴും കേൾക്കുന്ന അപ്പൻഡിക്സും വന്ന് ചേരുന്നത് അവിടെയാണ്. ഇവിടുന്ന് സീക്കം വളഞ്ഞ് മേപ്പോട്ട് കയറും, ഏതാണ്ട് ലിവർ വരെ മേപ്പോട്ട് പോകും. അതാണ് അസെൻഡിങ് കോളൻ. മേപ്പോട്ട് കയറുന്നുണ്ട് ആരോഹണ വൻകുടൽ എന്ന് പറയും. ഇവിടെ നിന്ന് വളഞ്ഞ് ഇടതുവശത്തിരിക്കുന്ന സ്പ്ലീനിലേക്ക് വയറിന്റെ മേളിൽ കൂടെ പോകും. അതിന് ട്രാൻസ്വസ് കോളൻ എന്നാണ് പറയുന്നത്. അവിടുന്ന് താഴേക്ക് അപ്പം ഇറങ്ങി വരുന്നോണ്ട് അതിന് ഡിസെൻഡിങ് കോളൻ അല്ലെങ്കിൽ അവരോഹണ വൻകുടൽ എന്നാണ് പറയുന്നത്. ഇത് വളഞ്ഞ് സിഗ്മോയിഡ് കോളൻ ആയി അത് രക്തത്തിലേക്ക് പോകുന്നു. സീക്കത്തിൽ സ്വീകരിക്കുന്ന മലിനം വെള്ളം നിറഞ്ഞതാണ്, ഏകദേശം 1.5 ലിറ്റർ വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളത്തിന്റെയും ലവണത്തിന്റെ അബ്സോർപ്ഷൻ ആണ് വൻകുടലിൽ നടക്കുന്നത്. അത് അസെൻഡിങ് കോളൻ അല്ലെങ്കിൽ ആരോഹണ വൻകുടലിൽ കൂടി ട്രാൻസ്വസ് കോളനിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഈ വെള്ളവും ലവണങ്ങളും അബ്സോർബ് ചെയ്യും. പിന്നെ കട്ടിയായ ഒരു സാധനമാണ്, ഖരരൂപത്തിലുള്ള മാലിന്യമാണ് ഡിസെൻഡിങ് കോളനിലേക്ക് കടന്നു വരുന്നത്. അത് സിഗ്മോയിഡ് കോളനിലേക്ക് കയറി വരുമ്പോൾ കംപ്ലീറ്റ് ഖരരൂപമായി അവിടുന്ന് രക്തത്തിലേക്ക്, അത് ശരിക്കും രക്തമാണ് മലം സ്റ്റോർ ചെയ്യുന്ന സംഭരണി. അതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് ഏനൽ സ്പിഞ്ചർ അല്ലെങ്കിൽ ഏനസ്. ഇതുവഴിയാണ് നമ്മൾ മലശോധനം പുറത്തേക്ക് കളയുന്നത്. ഈ ഏനസിന്റെ അല്ലെങ്കിൽ രക്തത്തിന്റെ ചുറ്റുമുള്ള ന്യൂറോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രം മൗത്ത് ടു ഏനസ് മ്യൂക്കസിനകത്ത് കുറേ ന്യൂറോൺസ് ഉണ്ട്. ഈ ഏനസ് എന്ന് അറിയുമ്പം കൊടുക്കുന്ന ഒരു റിഫ്ലക്സ് ഉണ്ട്, ആ റിഫ്ലക്സ് ആണ് നമുക്ക് ഡിഫിക്കേഷന് വേണ്ടിയുള്ള ഏനസ് പിഞ്ചർ ഓപ്പണിംഗ് നടന്നിട്ട് നമ്മൾ ഡിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ മലശോധനം നടത്തുന്നത്. ഇവിടെയാണ് അലിമെന്ററി കനാൽ എൻഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഗട്ട് മൈക്രോബയോമ. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയും കൺട്രോൾ ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോമയാണ്. കോളനുള്ളിൽ, പ്രത്യേകിച്ച് വൻകുടലിൽ, ബാക്കിയൊന്നും ഈ ഒരു കോളനകത്ത് ഈ മൈക്രോബയോമ ഇല്ല. ഇതെന്ന് പറഞ്ഞാല് ഒരുപാട് സൂക്ഷ്മ ജീവികള്, ബാക്ടീരിയ, വൈറസ് എല്ലാം ചേർന്ന് അത് കോടിക്കണക്കിന് ഉണ്ടാവുന്ന ഒരു ഫ്ലോറയാണ്. അതാണ് ആ ഫ്ലോറയാണ് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് സിറട്ടോണിൻ, മെലറ്റോണിൻ എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. സിറട്ടോണിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സിറട്ടോണിനാണ്. മെലറ്റോണിനും എല്ലാം അതേ ഫംഗ്ഷനാണ്. അങ്ങനെ ഇത് ഒന്ന് രണ്ടെണ്ണം അല്ല, ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പം ഗട്ട് ബ്രെയിൻ ആക്സസ് നിലനിർത്തുന്നത് ഈ മൈക്രോബയോമയാണ്. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്, അത് ഡയറക്റ്റ് സി എൻ എസുമായിട്ടുള്ള ഒരു കണക്ഷനാണല്ലോ. അതിനകത്ത് വരുന്ന മെയിൻ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ന്യൂറോ എൻഡോക്രൈൻ, അപ്പോൾ എൻഡോക്രൈനുമായിട്ടുള്ള കണക്ഷൻ, ന്യൂറോ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി നിലനിർത്തുക, ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സസ്, ഹൈപ്പോതലാമസുമായിട്ടുള്ള കണക്ഷൻ, എൻട്രിക് നെർവസ് സിസ്റ്റം, അത് നേരത്തെ നമ്മൾ പറഞ്ഞ് വയറിനകത്ത് ഉള്ള നെർവസ് സിസ്റ്റം, അത് ഭയങ്കര ട്രില്യൻസ് ഓഫ് ന്യൂറോൺസ് അടങ്ങിയ ഒരു നെർവസ് സിസ്റ്റമാണ്. പിന്നെ വേഗസ് നെർവ്, വേഗസ് നെർവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഗട്ട് മൈക്രോബയോമ, ഇത് ഇത്രയുമാണ് ഗട്ട് ബ്രെയിൻ ആക്സസ്. ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും നന്നായി, ഇമ്മ്യൂണിറ്റി, ഇമോഷൻസ് എല്ലാം നന്നായി പോകുന്ന ഒരു മനുഷ്യ ശരീരം നന്നായി ഹെൽത്തി ഹാർമോണിയസ് ഫ്ലോയിൽ ഒഴുകുന്നത് ഈ ഒരു ഗട്ട് മൈക്രോബയോമ ഉള്ളതുകൊണ്ടാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസെന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ

0: ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ട്രേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. 1 മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചെന്നൈയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവനമാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1-0 പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യ സമനിലയിൽ തളച്ച് കേപ്പ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കില്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര

നാഥ ഹാർലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാ

0: മന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ രണ്ട് കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ യു എസ് സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2025 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
1: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 lakh വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 പരാജയപ്പെടുത്തി. ഇതോടെ 3 നിന്ന് 2 ഒരു സമനിലയുമായി 7 സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?

0: വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു

0: പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്സ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ

ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.

0: ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
6: ആ, ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
9: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
4: റേഡിയോ സന്തുലം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുബേട്ടനുണ്ട് നമ്മളോട്. അനുബേട്ട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം
0: അനുബേട്ട. വലിയ ന്യൂസ് ആണ് നമ്മളെ WWDC

0: കഴിഞ്ഞു.
1: അതെ,
0: അപ്പോ അതിനെപ്പറ്റിയാണ് നമുക്കിനിപ്പോ ആദ്യം അറിയേണ്ട കാര്യം.
1: തീർച്ചയായിട്ടും
0: ഓക്കെ, ശ്രോതാക്കൾ ഒരുപാട് പേരും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഐഫോണിനെ പറ്റി, പുതിയ ഐഫോണിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇനിയും ശ്രോതാക്കളുടെ സപ്പോർട്ടും ഇതുപോലെ ഫീഡ്ബാക്കും ഒക്കെ ഉറപ്പായിട്ടും ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. വരുവേട്ടാ, നേരെ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം.
1: തീർച്ചയായിട്ടും
0: പുതിയ ലോഞ്ചസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ iOS 27 ഡീറ്റെയിൽസ്, നമ്മള് കാത്തിരിക്കുന്ന ഐഫോണിന്റെ ഫോൾഡ്, പിന്നെ ആപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണോ കേൾക്കുന്നത്?
1: തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും June 8 ആയിരുന്നു, അപ്പൊ ഈ ആഴ്ച ശരിക്കും ഈ മാസം കംപ്ലീറ്റ് ഈ WWDC ഒരു അവലോകനം തന്നെയാണ്. പക്ഷേ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കുറച്ച് നിരാശാജനകവും പിന്നെ കുറച്ച് ആശാവഹമായുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും അവര് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെല്ലാം കണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിരിയുടെ ഒരു എവല്യൂഷൻ ആണ്. കാരണം ഗൂഗിൾ ജെമിനായി ആയിട്ട് അവർ ചേർന്ന്, നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി, ഗൂഗിൾ ജെമിനായി ആയിട്ട് ചേർന്നിട്ട് സിരിയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അവർ പുറത്തിറക്കും എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ലീക്സ് എല്ലാം. അപ്പൊ അതിനെ ശരിവെക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആപ്പിൾ എന്തുകൊണ്ടോ ഈ WWDC കീനോട്ടിന്റെ അകത്തോ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷന്റെ അകത്തോ എവിടെയും സിരിയെ പ്രകടമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലൊന്നും അവർ കാണിച്ചിട്ടില്ല.
0: ഒരു പുതിയ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം?
1: അത് ശരിക്കും സിരിയെ സ്റ്റാൻഡ് അലോൺ ആപ്പായിട്ട് അവർ മാറ്റി. മറ്റേത് സിരി എന്ന് പറയുന്നത് ഒരു സെറ്റിൽ ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. നമ്മളെ ഹേ സിരി എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ ആയി വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട്, പക്ഷെ അങ്ങനെയല്ല, സിരിക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്, സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അത് മാത്രമല്ല സിരിയെ പല ആപ്ലിക്കേഷനുമായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ആപ്പിന്റെ കൂടെ, സഫാരിയുടെ അവരുടെ വെബ് ബ്രൗസർ ആയ സഫാരിയുടെ കൂടെ, പിന്നെ വാലറ്റിന്റെ കൂടെ, അങ്ങനെ പല പല ആപ്പുകളുടെ കൂടെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സിരിയുടെ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് സിരി എടുത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കാം, കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിരി അതിനുള്ള റിപ്ലൈ തരും, അത് നമുക്ക് ചെയ്തു തരികയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒരു ഒരു ഒരു
0: പരിപാടിയാണ്.
1: അതെ, നോർമലി ഉള്ള ഒരു ഡെവലപ്മെന്റ് പോലെ തന്നെ അവരങ്ങ് പറഞ്ഞു പോകുമായിരുന്നു. അപ്പം ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇതിന്റെ അകത്ത് പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിരുന്നു iOS 27 ലോഞ്ച്. അപ്പൊ iOS 27 ലോഞ്ച് ആയിട്ടില്ലെങ്കിലും iOS 27 അത് എന്തൊക്കെയാ വരുന്നതിനെ കുറിച്ചുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് Q3 നമ്മള് പുതിയ ഐഫോൺ ലോഞ്ചിന്റെ കൂടെയാണ്. അതെ, അപ്പൊ അന്ന് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഡെവലപ്പർ പ്രിവ്യൂസ് എല്ലാം റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫോണുകളിൽ ഐഫോണിന്റെ അകത്ത് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ആ ഡെവലപ്പർ പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അകത്ത് പ്രകടമായിട്ട്. മാക് ഓഎസിന്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, അത് ഗോൾഡൻ ഗേറ്റ് എന്നാണ്. മാക് OS 27 അതിന്റെ കോഡ് നെയിം ഗോൾഡൻ ഗേറ്റ് എന്നാണ്. പിന്നെ വാച്ച് OS 27 വന്നിട്ടുണ്ട്, വിഷൻ OS 27 വന്നിട്ടുണ്ട്, ഐപാഡ് OS 27 വന്നിട്ടുണ്ട്.
0: ഇതെല്ലാം നമുക്ക് ആ ഒരു തേർഡ് ക്വാർട്ടറിലല്ലേ കിട്ടും, അല്ലെ ഫോർത്ത് ക്വാർട്ടറിലല്ലേ കിട്ടും?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതെല്ലാം ഒരുമിച്ച് ഓരോ ഡിവൈസസ് ലോഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും OS കൂടെ കൂടുതൽ അതിന്റെ കൂടെ ബണ്ടിലായിട്ട്
0: വരും.
1: ഇനി ഇതിന്റെ നമുക്കൊരു സമ്മറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, സപ്പോർട്ടഡ് ഡിവൈസസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ iOS 27 ഐഫോൺ 11 തൊട്ടുള്ള അതിന്റെ അകത്ത് സപ്പോർട്ട്
0: കിട്ടുന്നുണ്ട്.
1: പക്ഷെ ഐഫോൺ 11 അകത്ത് എല്ലാ ഫീച്ചേഴ്സും എനേബിൾഡ് ആകില്ല.
0: ആ ഫോണിന്റെ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക്,
1: അതെ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഐഫോൺ 15 തൊട്ട് മാത്രമേ നമുക്ക് ഏകദേശം ഒരു 80-90% ഫീച്ചേഴ്സും കിട്ടി തുടങ്ങുള്ളൂ.
0: പക്ഷെ അനുവേട്ട, ഞാൻ ഒന്ന് ചോദിക്കുവാണ് കാര്യം, ഐഫോൺ 13 ഒക്കെ യൂസ് ചെയ്യുന്നവർ പോലും പലരും iOS 26 ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ ഒരുപാട് ഹാങ് ആവുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഐഫോൺ 11 പോലുള്ള ഒരു അത്രയും പുറകിൽ ജനറേഷൻ നിൽക്കുന്ന ഒരു ഫോണിനകത്ത് നമ്മൾ iOS 27 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഫോൺ ആക്ച്വലി ചത്തുപോകാൻ തന്നെ ചാൻസ് ഇല്ലേ?
1: തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ ആപ്പിൾ അന്ന് അവര് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ ഓരോ ഫോണിനും ഓരോ മോഡലിനും വേണ്ടിയിട്ട് iOS ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ റിസോഴ്സ് കുറഞ്ഞ ഫോണുകൾ, ഇപ്പോഴത്തെ നമ്മളുടെ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സ് കുറഞ്ഞ ഫോണുകളിൽ, അതായത് പഴയ വേർഷൻ ഫോണുകളിലെല്ലാം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ, iOSന്റെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മോഡ്യൂൾസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാത്രമല്ല, CPU ഷെഡ്യൂളർ ഒപ്റ്റിമൈസ് ചെയ്യുന്ന CPU ഷെഡ്യൂൾ അൽഗോരിതം അവർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പുതിയൊരു ടൈപ്പ് ഒപ്റ്റിമൈസ്ഡ് CPU ഷെഡ്യൂളറാണ് ഇപ്പൊ ഈ OS റൺ ചെയ്യുന്നത്. അപ്പൊ ഈ അത് തീരുമാനിക്കും ഏത്, അത് ആദ്യമേ ഏത് പ്രോസസ്സറാണ് കണ്ടുപിടിച്ചിട്ട് അത് തീരുമാനിക്കും ആ CPU എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാങ് ആകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഈ iOS 27 നമ്മള് iPhone 17 അകത്തോ 16 അകത്തോ വർക്ക് ചെയ്യുന്നത് പോലെ ഒരിക്കലും വർക്ക് ചെയ്യില്ല, അത് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിലും ആപ്പിളിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബാക്ക്വേർഡ് ആയിട്ട് ഇത്രയും പഴയ ഫോണുകൾ പോലും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നതായിരിക്കും. ഐഫോൺ 11 തൊട്ടുള്ള ഡിവൈസസിന്റെ അകത്ത് iOS 27 അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: പബ്ലിക് റിലീസ് ഈ പറഞ്ഞ പോലെ Q3 ഈ വർഷത്തെ Q3, അതായത് സെപ്റ്റംബർ ഒക്ടോബർ പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ചിന്റെ കൂടെ ആയിരിക്കും വരിക. ഡെവലപ്പർ പ്രിവ്യൂ ഇപ്പോഴേ നമുക്ക് അവൈലബിൾ ആണ്.

0: പക്ഷേ ശ്രോതാക്കൾ അറിയാൻ വേണ്ടി ഞാൻ പറയുവാണ്, ഈ ഡെവലപ്പർ പ്രിവ്യൂ എന്ന് പറയുന്നത് ഫോണുമായിട്ട് അത്രയും റിവ്യൂ ഒക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ബിക്കോസ് ഒരുപാട് ബഗ്ഗുകൾ കാണും.
1: കാര്യം
0: അതിപ്പോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാൽ നിങ്ങളെ ഫോൺ ഹാങ് ആവാം, ചിലപ്പോൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ അടിച്ചു പോവാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണം കണ്ടമന ബഗ്ഗുകളുണ്ട്. അതെല്ലാം റിഫൈൻ ചെയ്ത് മാത്രമേ ഈ ഫൈനൽ റിലീസിലേക്ക്, കാരണം ഇപ്പോൾ ബീറ്റയ്ക്കും മുന്നേ ഉള്ള ഒരു വേർഷൻ ആണ്
1: ശരിക്കും ജിക്കുകൾക്ക് വേണ്ടിട്ട് ഗീക്സിന് വേണ്ടി മാത്രം ഇറക്കുന്നതാണ്. കാരണം അവരുടെ യൂസ് അവരതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായിട്ട് അതെങ്ങനെ ആൾക്കാർ ബാക്കിയുള്ള തേർഡ് പാർട്ടീസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അവർ സിമുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിവ്യൂ അവർ കമ്പനിക്ക് കൊടുക്കുകയും കമ്പനി അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കറക്റ്റ് ഫൈനൽ വേർഷൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡി പി എന്ന് പറയുന്നത്.
0: അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിധേയനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ നിലവിലുള്ള പ്രൈമറി ഫോണുകൾ, നിങ്ങൾക്ക് സെക്കൻഡറി ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണേ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ പ്രൈമറി ഫോണിൽ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത്.
1: അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ്സ് കമ്പനി ഒരുപാട് ആപ്പിൾ കുറെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറയാം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആപ്പുകൾ 30% ഫാസ്റ്റർ ആയിട്ട്, iOS 26 30% ഫാസ്റ്റർ ആയിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ iOS 27 അകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് iOS 26 ആയിട്ടാണ്. ഫോട്ടോസ് അതേപോലെ 70% ഫാസ്റ്റർ iOS 26. എയർ ഡ്രോപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മാക് ഓഎസിലായാലും ഞാൻ ഐപാഡ് യൂസ് ചെയ്യുമ്പോൾ ഐപാഡിന്റെ വയസ്സിന്റെ അകത്ത് ആയാലും എയർ ഡ്രോപ്പിന്റെ അകത്ത് നമ്മളൊരു വലിയ ലാർജ് ഫയൽ എടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ
0: അത്
1: കട്ടാവും അല്ലെങ്കിൽ ഹാങ് ആവും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ എയർ ഡ്രോപ്പ് ആപ്ലിക്കേഷൻ തന്നെ ക്രാഷ് ആയ സമയങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അതൊരു ഫെറ്റാലിറ്റി ആയിരുന്നു എയർ ഡ്രോപ്പിന്റെ. അപ്പൊ ആ എയർ ഡ്രോപ്പ് ട്രാൻസ്ഫേഴ്സ് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യുകയും 80% ഫാസ്റ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഇത്രയും നാളായിട്ട് ഉണ്ടായിരുന്ന എയർ ഡ്രോപ്പ്, അവർ എയർ ഡ്രോപ്പ് എനിക്ക് തോന്നുന്നു ഒരു വയസ്സിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ iOS 27 അകത്ത് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 80% ഫാസ്റ്റ് ആക്കി.
0: അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ iOS 26 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ന് പറയുന്നു ഈ പെർഫോമൻസ് അപ്ഗ്രേഡ് വരുന്നത്.
1: അതെ,
0: അത് നമുക്ക് ഏത് ഡിവൈസിലാണെങ്കിലും, ഇപ്പോ പ്രീവിയസ് ജനറേഷൻ iOS 8 iPhone 18 27 വരുന്നത്, ഇപ്പൊ 17 യൂസ് ചെയ്യുന്ന ഒരാള് iOS 27 അപ്ഡേറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇത്രയും പെർഫോമൻസ് കിട്ടും.
1: തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ആ CPU ഷെഡ്യൂൾ അൽഗോരിതം ആണ് തീരുമാനിക്കുന്നത്. ആ CPU അതിന്റെ അകത്ത് ഏത് ഡിവൈസിലെ CPU ആണോ ആ CPU എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എത്ര കോർ ഉണ്ട്, അതിന്റെ പീക്ക് സ്പീഡ് ഏതാണെന്നൊക്കെയാണെന്നുള്ള തീരുമാനിച്ചിട്ടാണ് ഈ പെർഫോമൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മളെ ഈ ബെഞ്ച് മാർക്ക് ഇട്ടേക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിന്റെ ബെഞ്ച് മാർക്ക്. അപ്പൊ അത് iPhone 17 ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ iPhone 17 അകത്ത് iOS 27 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയ എഫക്റ്റ് ആണ് ഇത് കാണിക്കുന്നത്.
0: iPhone 18
1: ഇനി വരുന്നല്ലോ. അപ്പൊ ഈ 17% ഫാസ്റ്റർ ഫോട്ടോസ് ഒക്കെ ലോഡ് ചെയ്യാൻ 70% ഫാസ്റ്റർ എന്ന് പറയുന്നത്
0: iPhone 17
1: ഓക്കെ. എയർ ഡ്രോപ്പ് അതേപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 80% ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്മൂത്ത് സ്വിച്ചിങ് ആണ്. വൈഫൈ, നമ്മൾ സെല്ലുലാറിന്ന് വൈഫൈയിലേക്ക് മാറുമ്പോൾ നെറ്റ്വർക്ക് പെട്ടെന്ന് ക്രാഷ് ആയി അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോയിട്ട് കുറെ നേരം കഴിഞ്ഞ് ടോണായി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി വരില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്, സ്വിച്ചിങ് ആണ് അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ CPU ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അൽഗോരിതം അല്ലെങ്കിൽ സ്പെഷ്യൽ മോഡ്യൂൾ കംപ്ലീറ്റ് ഓവറോൾ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിസൈനിലേക്ക് വാങ്ങാം. ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആയിരുന്നു അവർ iOS 26 തൊട്ട് അവർ അഡോപ്റ്റ് ചെയ്തത്. അതിനകത്ത് ഒരുപാട് ബഗ്ഗുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് യൂസേഴ്സ് അതിൻ്റെ കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം പലർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാണാൻ ചിലവർക്ക് അത് മറഞ്ഞ് കിടക്കുകയാണ്. ഫ്രണ്ടിലുള്ള ഫോർഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ വായിക്കാൻ പറ്റുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിന്റെ
0: ട്രാൻസ്പെറൻസി
1: വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ പോലും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പോംവഴിയായിട്ട് അവര് കുറച്ചുകൂടെ റിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒപ്പാസിറ്റി റിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്ലൈഡറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു iOS 26 ലേറ്റർ വേർഷന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ലൈഡറിന്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആക്കാം, അല്ലെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറന്റ് ആക്കാം, ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ രണ്ട് ചേഞ്ചസ് അവർ ഡിസൈൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ലിക്വിഡ് ഗ്ലാസ് അതേപോലെ തന്നെ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഐക്കൺസ് എല്ലാം കുറച്ചും കൂടെ ഇൻറ്റുറ്റീവും കുറച്ചും കൂടെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ ഫിസിക്സിൽ നമ്മൾ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ അതേ ഫീൽ വരുത്തേക്കാൻ വേണ്ടി ആ ഒരു ഗ്രാഫിക് ഡിസൈനും മാറ്റിയിട്ടുണ്ട്,
0: എഫക്ട്സ് മാറ്റിയിട്ടുണ്ട്.
1: ഇത്രയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും മേജർ ഓവറോൾ എന്ന് പറയുന്നത് സിരിയുടെയും എഐയുടെയും ഓവറോൾ ആണ്. അത് ഗൂഗിളിന്റെ ജെമിനി ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്.
0: അത് കൺഫേം ആക്കി ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്, ജെമിനി ആയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്.
1: ഒരു ചെറിയ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പ്രകടമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ ഗൂഗിൾ iOയെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഗൂഗിൾ iOയ്ക്കകത്ത് ജെമിനിയെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ പവറിംഗ് ആപ്പിൾ സിരി
0: എന്നാണ്.
1: അതുകൊണ്ട്
0: ആപ്പിൾ പറഞ്ഞില്ലെങ്കിലും ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്.
1: അത് പക്ഷേ ഇത് എങ്ങനെയൊക്കെ എടുത്താലും ആപ്പിളിന്റെ തോൽവി തന്നെയാണ്. കാരണം ആപ്പിളിന്

0: ഒരു കമ്പനി ശരിക്കും എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആപ്പിളിനെ പോലൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇപ്പൊ ജെമിനൈയെ പോലെ ജെമിനൈയേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AI ഏജന്റ് എന്നെ ആപ്പിൾ കൊണ്ടുവന്നേനെ
1: കൊണ്ടുവരേണ്ടതാണ്
0: ഉറപ്പായിട്ടും. സ്റ്റീവ് ജോബ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് സംഭവിച്ചേനെ, കാരണം മാർക്കറ്റിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരേണ്ട ഒരു ശരിക്കും AIയുടെ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവർ ഏറ്റവും പുറകിലേക്കാണ് പോയത്.
1: പണ്ട് എല്ലാരും പറയുമായിരുന്നു എല്ലാരും ഐഫോണിനെ ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഐഫോണിന്റെ കോപ്പി അടിച്ച്. ഇപ്പോ ഐഫോൺ മറ്റുള്ളവരെ റെഫർ ചെയ്താണ് ചെയ്യുന്നത്.
0: അല്ല അത് മാത്രമല്ല, റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇതുവരെ ആപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ല. ഒരു ഒരു ഡിസൈൻ പോലും വന്നിട്ടില്ല. iOS ആയാലും പിന്നെ macOS ആയാലും എല്ലാം പഴയ ആ OS തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു iOS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റീവ് ജോബ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്ത് അന്ന് ബ്ലാക്ക്ബെറിയും നോക്കിയ ഒക്കെ സിംബിയനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആപ്പിളിന് സ്വന്തമായിട്ട് വളരെ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തൊക്കെ നമ്മുടെ കൈകൊണ്ട് ഒരു സ്റ്റിക്ക് ഇല്ലാതെ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ടച്ച് കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ടെക്നോളജി വരെ കൊണ്ടുവരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ആപ്പിൾ പക്ഷെ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നുള്ള
1: തുണി സോക്സ് മൊബൈൽ പൗച്ച്
0: പറഞ്ഞിട്ട് കാര്യമില്ല. ശസമൊക്കെ അവരുടെ വീഡിയോ പറഞ്ഞാലും ടിമ്മണ്ണന്റെ കാര്യം, ഇപ്പൊ ടിമ്മണ്ണം മാറി പുതിയ ആളാണ്, അതൊക്കെ എങ്ങനെ ആവും അറിയില്ല. ഇതിപ്പം സിരി ആൻഡ് AI ഓവറോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിരിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സിരിയെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അതായത് നമുക്ക് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം, കോൺടെക്സ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതിനുള്ള എല്ലാം ഒരു ഏജന്റിനെ പോലെ, ഒരു എന്താ പ്യുർ ഒരു ഏജന്റ് ആണെന്ന് ചോദിച്ചാൽ ഏജന്റ് അല്ല എങ്കിൽ പോലും ഒരു ഏജന്റിന്റെ, അതെ നമ്മളിപ്പോ ക്ലൗഡ് എടുക്കുന്ന പോലെ ചാറ്റ് GPT എടുക്കുന്ന പോലെ ഏജന്റ് AI ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും ഒരു മിക്സ് ഓഫ് ആപ്പിളിന്റെ സിരിയുടെ തന്നെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡലും ഉണ്ട്, ജെമിനൈയുടെ പിന്നെ AIയുടെ കംപ്ലീറ്റ്
1: ലാംഗ്വേജ് മോഡലും
0: ലാംഗ്വേജ് മോഡൽസ് എല്ലാം ജെമിനൈയുടെ ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആപ്പിൾ പിന്നെ വേറെ കോസ്മെറ്റിക് ഡിഫറൻസസ് കൊണ്ടുവന്നേക്കുന്ന സിരിയുടെ വോയിസ് മാറ്റാൻ പറ്റും, സ്പീഡ് മാറ്റാൻ പറ്റും, ടോൺ മാറ്റാൻ പറ്റും, ആക്സെന്റ് മാറ്റാൻ പറ്റും. ഇന്ത്യൻ ആക്സെന്റ് വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ ആപ്പിന്റെ നമ്മുടെ ഓൾറെഡി ഉള്ള സിരിയുടെ നമ്മുടെ ഫോണിന്റെ അകത്ത് വരുന്ന ക്യാമറ ആപ്പിന്റെ അകത്ത് സിരി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിഷ്വൽ സെർച്ചുകൾ പിന്നെ ഫോട്ടോ സെർച്ചുകൾ എല്ലാം എനേബിൾഡ് ആക്കിയിട്ടുണ്ട്. ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ചർ എടുത്ത് തരും. വേറൊരു നോട്ടബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചർ വന്നേക്കുന്നത്, സിരിക്ക് പണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതും തെറ്റായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു തരുന്നത്, ഇപ്പൊ പക്ഷെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ആക്യുറസിനെ കുറിച്ച് ഞാൻ ആ ഡെമോൺസ്ട്രേഷനിൽ കണ്ടതാണ്, ഫോൺ നമ്മുടെ കൈ
1: കിട്ടും.
0: പിന്നെ ചില മോഡൽസ് ഇപ്പൊ നമുക്ക് ആ ക്യാമറ എക്സ്ക്ലൂസീവ് ക്യാമറ ബട്ടൺ ഉള്ള മോഡൽസ് ഇല്ലേ, അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുണ്ട്. അല്ലാത്ത മോഡലുകളിൽ നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. കീ കസ്റ്റമൈസേഷൻ ഉള്ള ഫോണുകളിൽ മാത്രമേ, അതെനിക്ക് തോന്നുന്നു iPhone 15 തൊട്ടാണ്, അതിനകത്ത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ് ബ്രൗസർ ആയ സഫരി, വാലറ്റ്, ഫോട്ടോസ് ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഈ നാച്ചുറൽ ലാംഗ്വേജ് കമാൻഡ്സ് കൊടുത്തിട്ട് കോണ്ടെക്സ്റ്റുവൽ സജഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അത് iOS 27 മാത്രമല്ല macOS എനേബിൾഡ് പിന്നെ ഈ സ്പേഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞത് ഇമേജസിന്റെ അതുകൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട് അവർ. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോയുടെ വ്യൂ പോയിന്റ്, ഇപ്പൊ ഞാൻ അഖിലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു, അപ്പൊ അതിന്റെ വ്യൂ പോയിന്റ് നമുക്ക് മാറ്റണം, അത് മേളിൽ നിന്നാക്കണം അല്ലെങ്കിൽ സൈഡിൽ നിന്നാക്കണം, അത് നമുക്ക് ഈ സിരിയുടെ ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ
1: പറ്റും.
0: കാരണം അത് ഇമേജസിന്റെ അകത്തും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ബേസ് നമുക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും,
1: ഫ്രെയിം റീസെറ്റ് ചെയ്യാൻ പറ്റും.
0: അതെ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ആപ്പ് നമുക്ക് മെയിലും മെസ്സേജസും ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കോള് നമ്മൾ വിളിക്കുമ്പം നമുക്ക് ആ വിളിക്കുന്ന വ്യക്തി, ഞാനിപ്പോൾ അഖിലിനെ വിളിക്കുകയാണെങ്കിൽ അഖിൽ എനിക്ക് നേരത്തെ എന്തെങ്കിലും മെയിലോ മെസ്സേജസോ വല്ലതും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെഫറൻസസ് അവിടെ വരും, നമ്മളെ റിമൈൻഡ് ചെയ്യും അഖിലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡു യു വാണ്ട് ടു കോൾ ബാക്ക് അല്ലെങ്കിൽ യു ആർ യു കോളിംഗ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കും. അത് മാത്രമല്ല നോട്ട്സും കൂടെ അതിന് പ്രിപ്പയർ ചെയ്യും. നമ്മുടെ കോള് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോള് ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്ത് നോട്ട്സ് ആഡ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസും മെയിലും എല്ലാം ക്യൂ ആക്ഷൻസിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യണം, ഇപ്പൊ നമുക്കൊരു ട്രാവൽ ഉണ്ട്, നമ്മൾ ബുക്ക് പിന്നെ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസും കലണ്ടറിലെല്ലാം ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളൂ നമ്മൾ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള കുറെ, ഇത് ശരിക്കും കോസ്മെറ്റിക് ആണ് എങ്കിൽ പോലും ആ ഫീച്ചേഴ്സ് ഒക്കെ, ഇതൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നു ഗൂഗിൾ ആൻഡ്രോയിഡിനകത്ത് ഓൾറെഡി ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ സഫരിക്കകത്ത് അതിപ്പോ ഓൾറെഡി ക്രോമിലുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആപ്പിൾ സഫരിക്കകത്ത് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് ടാബുകൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം നമ്മൾ ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്ത് പല പല വെബ്സൈറ്റ്സ് ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കാൻ പറ്റും. നമ്മളിപ്പം ഈ ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ട്രാവലിന്റെ ഒരുമിച്ച് മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐ ബി ബോ അതെല്ലാം കൂടെ ഒരുമിച്ച് ട്രാവലിന് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. നമ്മൾ മൂവീസിന്റെ ഒക്കെ ആണ് എടുത്തേക്കുന്നെങ്കിൽ മൂവീസിന്റെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇന്റലിജൻസിന്റെ അകത്ത് വന്നേക്കുന്നത്, ആപ്പിൾ ഇന്റലിജൻസിന്റെ അകത്ത്. പിന്നെ പാരന്റൽ കൺട്രോൾസ്, നമുക്ക് പുതിയതായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം അലവൻസും ഷെഡ്യൂളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര നേരം യൂസ് ചെയ്യണം, എത്ര ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഫോണിന്റെ അകത്ത്.
1: കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണിനകത്ത് നമുക്ക് ഇതെല്ലാം
0: സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. പിന്നെ ആസ്ക് ടു ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ന്യൂ വെബ്സൈറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്.
1: ഓ ശരി, ഓക്കെ.
0: കുട്ടികൾക്ക് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആസ്ക് ബ്രൗസർ, ആസ്ക് ദ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഫീച്ചേഴ്സ് എല്ലാം, ഈ പാരന്റൽ കൺട്രോൾസ് എല്ലാം എല്ലാത്തിൻ്റെ അകത്തും, മാക് വോയിസിൻ്റെ അകത്തും, വിഷൻ വോയിസിൻ്റെ അകത്തും, ഐ വോയിസിൻ്റെ അകത്തും എല്ലാം ബിൽറ്റ് ഇൻ ആണ്. ഇനി ഇത് ശരിക്കും ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ചൈനയിലും EU-യിലും ഒന്നും ഈ ഫീച്ചേഴ്സ് എനേബിൾഡ് ആയിട്ടില്ല, AI ഫീച്ചേഴ്സ്. കാരണം അവിടെ കുറേ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആപ്പിളിന്. അപ്പം അത് കാരണം ഈ ഫുൾ ഫീച്ചേഴ്സൊന്നും അവിടെ എനേബിൾഡ് ആകില്ല.
1: ഓക്കെ,
0: അതിന് അവർ അവിടുത്തെ ഉള്ള ആൾക്കാരിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയാൽ പോലും
1: അവിടെ യൂസ് ചെയ്യാൻ പറ്റും.
0: അവിടുത്തെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഡിസേബിൾഡ് ആവും.
1: ഓ ശരി ശരി, ഓക്കെ.
0: അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കെവീറ്റ്സ്. പിന്നെ ചില ഫീച്ചേഴ്സ് ഇംഗ്ലീഷിൽ മാത്രമേ എനേബിൾഡ് ആകത്തുള്ളൂ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ വരില്ല.
1: ശരി,
0: അതും അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഈ WWDC-ക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്നത്.
1: ഒരു കാര്യം വിട്ടു പോയി, നമുക്ക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്.
0: ഡിവൈസിനെ കുറിച്ചുള്ള ചെറിയൊരു ഗ്ലിംസേ കിട്ടിയിട്ടുള്ളൂ. ഐഫോൺ ഇപ്പം സെപ്റ്റംബർ ലോഞ്ച് ഉണ്ട്. ഐഫോണിന്റെ അകത്ത് തന്നെ 18 പ്രോ ഉണ്ട്, അൾട്രാ മറ്റേ ഫോൾഡബിൾ ഉണ്ട്, ഇത് രണ്ടും വരുന്നുണ്ട്. ഫോൾഡബിളിന്റെ ലീക്ക് നമ്മൾ അടുത്ത്
1: പറയുന്നുണ്ട്.
0: ബേസ് മോഡലില്ല, അതിനി അടുത്ത ഒരു ഇതിന്റെ അകത്ത് വരത്തുള്ളൂ, SE എന്ന് പറയുന്ന മോഡൽ, പിന്നെ ഒരു ഇതിലേ വരുള്ളൂ. അപ്പൊ ഇത്രയും ഡിവൈസസ് ഫോണിന്റെ അകത്തുണ്ട്. പിന്നെ ഒരു ഐപാഡ് പുതിയത് വരുന്നുണ്ട്,
1: അതും ഇപ്പൊ ഉണ്ടോ അതോ?
0: ഇല്ല, അത്
1: ഈ ടൈമിൽ മാക്ബുക്ക് കാണുമായിരിക്കും അല്ലേ?
0: മാക്ബുക്ക് എയർ ഉണ്ടാവും. അപ്പൊ മാക് OS-ന്റെ ഇതിന്റെ അകത്ത് മാക്ബുക്ക് എയറിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ ഡിവൈസസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അവർ കൃത്യമായ ഒരു ഐഡിയ
1: വ്യക്തമാക്കിയിട്ടില്ല. അപ്പോ ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ, നമുക്ക് അത്രയൊക്കെയാണ് പുതിയ WWDC-യുടെ അപ്ഡേറ്റ്സ് വരുന്നത്. iOS 27 അപ്ഡേറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ബിക്കോസ് ഈ പറയുന്നതെല്ലാം നമുക്കൊരു ഒരു ഫോണിലേക്ക് ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് എത്രത്തോളം കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഐഫോൺ എപ്പോഴും പുറകിലോട്ട് നിന്നത് ഈ AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ പുതിയ സിറിക്കകത്ത് അവർ ജെമിനിയായിട്ടൊക്കെ ചേർന്ന് എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ലോൺ ആപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ജെമിനിയും ചാറ്റ് ജിപിറ്റിയും ക്ലൗഡും ഒക്കെ പോലെ അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ റിലീസായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ സിറിയുടെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആപ്പിളിൻ്റെ അല്ലെ ഐഫോണിൻ്റെ പ്രോ മോഡൽസ് മാത്രമേ വർക്ക്
0: ചെയ്യൂ.
1: ബേസ് മോഡൽസിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ആപ്പ് ഒക്കെ രണ്ടിനകത്തും എല്ലാം ഒരുപോലെ വരുന്നുണ്ട്. പക്ഷേ ചില ഫീച്ചേഴ്സ് രണ്ടിനകത്തും പ്രത്യേകം
0: പ്രത്യേകമായിട്ടായിരിക്കും.
1: ഞാൻ കേട്ടത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 12 GB റാം വേണം ഈ എല്ലാ ഫീച്ചേഴ്സും വർക്ക്
0: ചെയ്യാനായിട്ട്.
1: അതുകൊണ്ടാണ് ബേസ് മോഡൽസിലേക്ക് വരാത്തതെന്നാണ്
0: കേട്ടത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, WWDC തുടങ്ങിയത് ടിം കുക്കിന്റെ വികാരാധീനമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തോടു കൂടിയാണ്.
1: ഓ ശരി ശരി,
0: അത് എന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു.
1: എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് വരെയും എനിക്കൊന്ന് പുള്ളിയുടെ കൈകൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അടുത്ത അപ്ഡേറ്റിനകത്തായിരിക്കും പുതിയ ആളുടെ പുള്ളിയുടെ സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ
0: സാധിക്കുന്നത്.
1: അപ്പോ ഇപ്പൊ ഇറങ്ങുന്ന അപ്ഡേറ്റിനകത്ത് കൂടി ടിം കുക്കിന് നമ്മൾ കുറച്ച്
0: സംഭാവനകളുണ്ട്.
1: അപ്പൊ എന്തായാലും അതാണ് WWDC 2026 അപ്ഡേറ്റ്സ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, ആപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് തന്നെയാണ്. അതിന്റെ ഒരു ലീക്കാണ് വരുന്നത്, ഫോൾഡബിൾ ഫോണിന്റെ ഒരു ലീക്കാണ് വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവട WWDC കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അവരോട് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഇല്ല. അപ്പൊ നമുക്കൊരു ലീക്ക് കിട്ടുന്നുണ്ട്, ആപ്പിൾ ഫോൾഡബിൾ ഫോണിനെ പറ്റി ഒരു ലീക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസിനത് വരുന്നത്?
3: അതെ, ഇതിപ്പം നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു മോഡലാണ്, ഈ വർഷം നമുക്ക് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അത് തന്നെയാണ് നമുക്ക് ലീക്കുകൾ എല്ലാം പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് സോണി ഡിക്സൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ, ടെക് ബ്ലോഗറിന്റെ ലീക്കാണ്. അദ്ദേഹം ട്വിറ്ററിൽ എക്സിൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ്. അപ്പൊ അതിൽ പറയുന്നത് ആപ്പിളിന്റെ ഫസ്റ്റ് ഫോർഡബിൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഡമ്മി ഫോട്ടോ, അത് ഡമ്മി ഫോണിന്റെ ഇമേജ് ആയിട്ടാണ് പുള്ളി ഇട്ടേക്കുന്നത്. ഒറ്റ കളറിൽ മാത്രമാണ് അത് കാണിച്ചേക്കുന്നത്, വൈറ്റ് കളറിലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു നോട്ട്ബുക്ക്, സാധാരണ ഇപ്പൊ സാംസങ്ങിന്റെ ഫോൾഡബിളോ അല്ലെങ്കിൽ ഹോവയുടെ ഫോൾഡബിളോ പോലെ അല്ല, ശരിക്കും സാംസങ്ങിന്റെ ഫ്ലിപ്പിന്റെ ഏകദേശം അതേപോലെ. പക്ഷെ എന്നാൽ
2: ഫ്ലിപ്പിനെ
3: ഡിസൈൻ നമുക്കൊരു ഡയറി പോലെ, അതേ ഒരു ഡിസൈനിലാണ്
2: ഈ
3: ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ

0: നീളം കുറവാണ്, പക്ഷെ വീതി കൂടുതലാണ്.
1: അതെ അതെ.
0: അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫീച്ചറും. പിന്നെ പക്ഷെ നിർഭാഗ്യവശാൽ ക്രീസ് കാണാൻ പറ്റും,
1: കാണാൻ പറ്റും
0: പ്രകടമായിട്ട്. ആ ഡമ്മിയുടെ ആ ഇമേജിന്റെ നമുക്ക് ക്രീസ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അവര് ഫൈനൽ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും ആ ക്രീസ് കുറവാക്കും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പക്ഷെ എങ്കിലും അത്രത്തോളം സാംസങ്ങിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ യൂസ് ചെയ്യുന്നത്. ആ ഹിഞ്ച് അസംബ്ലി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഐഫോൺ ചിലപ്പോൾ ഐഫോണിന്റെ പ്രൊപ്രൈറ്ററി ഹിഞ്ച് സിസ്റ്റം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും 3D പ്രിന്റിംഗിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതിനേക്കാൾ കൂടുതൽ അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട്, ആ പ്രൊഡക്ഷൻ മെക്കാനിസം ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പുതിയ ടൈപ്പ് എന്തെങ്കിലും ഹിഞ്ച് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു ആപ്പിളിന്റെ ഹിഞ്ചിനെ കുറിച്ച്, നമ്മൾ ഒരു വന്ന ലീക്കിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായിരുന്നു. ആ ഹിഞ്ച് സിസ്റ്റത്തിന്റെ അകത്ത് കുറച്ച് അവരുടെ പ്രൊപ്രൈറ്ററി അവര് സാങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ആ ഹിഞ്ചിന്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രീസിന്റെ ഡിസ്പ്ലേ അത് വ്യത്യാസം വരും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിന്റെ സൈസ്, നമ്മൾ ഇന്നർ സ്ക്രീന് ഒരു ഐപാഡ് മിനിയുടെ സൈസ് ആണ്, 7.0 നിവർത്തി വെക്കുമ്പോൾ 7.8 ഇഞ്ച് ആണ്. അതായത് ഐപാഡ് മിനിയുടെ ഡിസ്പ്ലേയുടെ അത്രയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് iOS അതേപോലെ അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം സ്ക്രീൻ ബൈ സ്ക്രീൻ നമുക്ക് എടുത്തു വെക്കാനും ഒക്കെ ഫീച്ചേഴ്സ്. പക്ഷെ iOS തന്നെയാണ് അതിന്റെ റൺ ചെയ്യുന്നത്, ഐപാഡ് OS അല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ആ ഫോണിന് വേണ്ടിയിട്ട് അവര് iOS
1: റീഡിസൈൻ
0: ചെയ്തിട്ടുണ്ടാവും. കാരണം മൾട്ടി ടാസ്കിങ് എന്തായാലും ചെയ്യണം. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആകത്തെ ഡിസ്പ്ലേയുടെ സ്ലിം ബെസൽസ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ സ്ക്രീൻ, എൻഡ് ടു എൻഡ് സ്ക്രീൻ കാണാൻ പറ്റും, യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ്, ഒരു ഹോൾ പഞ്ച് ആണ്. അപ്പൊ ഈ ഡൈനാമിക് ഐലൻഡ് എങ്ങനെയായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോ കാണത്തില്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പിന്നെ കവറിന്റെ അകത്ത് വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആണ്. അത് കുറച്ചും കൂടെ നോട്ടബിളി വൈഡ് ആണ് നോർമലി ഉള്ളതിനേക്കാൾ. പിന്നെ അതിനകത്ത് കുറെ എല്ലാ ഇൻഫർമേഷനും എൻ്റെ തന്നെ വരും, നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. കോള് വിളിക്കാൻ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇഷ്യൂ ഇതിന്റെ അകത്ത് അവർ പറയുന്നുണ്ട്. കാരണം മൾട്ടി ടാസ്കിങ് ലാർജ് സ്ക്രീനിന്റെ അകത്ത് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? കാരണം iOS മൾട്ടി ടാസ്കിങ്ങിന്റെ അകത്ത് നോർമൽ ഫോണുകൾ, നോർമൽ ഐഫോണിന്റെ അകത്ത് അത് ഒരു പരിധി വരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ ഐപാഡിലൊക്കെ ശരിക്കും മൾട്ടി ടാസ്കിങ് ഒരു ഇച്ചിരി പാടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ iOSനെ കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഡിസ്പ്ലേക്കകത്ത് ഒരു മൾട്ടി ടാസ്കിങ് എങ്ങനെ കൊണ്ടുവരുത്തിക്കും എന്നുള്ളതിനെ കുറിച്ചും ഒരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആപ്പിൾ അത് എന്തായാലും സർക്കമെന്റ് ചെയ്യായിരിക്കും. പിന്നെ ക്യാമറ ലേ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പിൽ ഷേപ്ഡ് ക്യാമറ ലേ ഔട്ട് ആണ്, നമ്മുടെ ഐഫോൺ എയറിന്റെ അകത്ത് വന്ന പോലെ.
1: ശരി ശരി.
0: ഒരു ക്യാമറ ബമ്പോ പിൽ ഷേപ്പ് ആണ്, ക്യാമറ ഐലൻഡ് ഉണ്ട്. പിന്നെ രണ്ട് ഔട്ട്ഫിറ്റ്, രണ്ട് ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത്. രണ്ട് ഔട്ട്ഫിറ്റ് ഫേസിങ്ങും പിന്നെ ഒരു LED ഫ്ലാഷും ഉണ്ട് രണ്ടില്.
1: ശരി.
0: പിന്നെ ഒരു അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രില്ല് കണക്കൊരു സാധനമുണ്ട് ഓപ്പണിംഗ് ആയിട്ട്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല, അത് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലുള്ള ലീക്ക് ഉണ്ടാകും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഫോണിന്റെ സൈഡിൽ, ഫ്ലാറ്റ് സൈഡ്സിൽ ബട്ടൺസും ഉണ്ട്.
1: അപ്പോ സെൽഫി ക്യാമറ ഒരെണ്ണം മാത്രമേ
0: വരുന്നുള്ളൂ, ഒരെണ്ണം വരുന്നുള്ളൂ.
1: ഓക്കേ. അതായത് കവർ ഡിസ്പ്ലേയിൽ സെൽഫി ക്യാമറ ഇല്ല.
0: കവർ ഡിസ്പ്ലേക്ക് അകത്ത് സെൽഫി ക്യാമറ ഇല്ല.
1: ശരി.
0: അകത്ത് മാത്രമേ ഉള്ളൂ
1: വരുന്നുള്ളൂ.
0: അതെ. കളർ ഓപ്ഷൻസ് അദ്ദേഹം പറയുന്നത്, ഈ ലീക്ക് ഡിക്സൺ, സോണി ഡിക്സൺ പറയുന്നത് ഒറ്റ കളർ മാത്രമേ കാണുള്ളൂ, പിന്നെ എപ്പോഴെങ്കിലും ഒരു കളറും കൂടെ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
1: ശരി ശരി.
0: പക്ഷെ എങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ലൈനിൽ രണ്ട് കളറുകൾ ഉണ്ടായിരുന്നു, ബ്ലാക്ക് വേരിയന്റ് കൂടെ ഉണ്ടെന്നുള്ളതാണ് പ്രൊഡക്ഷൻ ലൈനിൽ.
1: ഓക്കേ. ബ്ലാക്കും വൈറ്റും ആയിട്ട്.
0: ബ്ലാക്കും വൈറ്റും ആയിട്ട് രണ്ട്.
1: എനിക്ക് തോന്നുന്നു ഇത് ആപ്പിളിന്റെ ഒരു പരീക്ഷണ ഇതായിരിക്കും. എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നോക്കാനായിരിക്കും.
0: അതെ അതെ. കാരണം അവർക്കും വലിയ ഐഡിയ ഇല്ല ഈ മാർക്കറ്റ് എങ്ങനെയാ നമുക്ക്.
1: കാര്യം ഇപ്പൊ ഇതിപ്പോ ശരിക്കും നമ്മൾ കണ്ട പോലെ ഒരു ഫോൾഡും അല്ല, ഒരു ഫ്ലിപ്പും അല്ല, ആ ഒരു അവസ്ഥയിലാണ് ഡിസൈൻ കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ കൈക്കൊണ്ട്, ഇതിന്റെ പോർട്ടബിലിറ്റി എത്രത്തോളം ഫീസിബിൾ ആണ്,
0: പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം കൈക്കൊണ്ട് എടുക്കാൻ എങ്ങനെ പറ്റും, നമുക്ക് ഫോണിന്റെ പാൻസിന്റെ പോക്കറ്റിൽ
1: വെക്കാൻ പറ്റുമോ,
0: ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് ആൾക്കാർ ഇതെങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതും അറിയില്ല. പിന്നെ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലീക്ക്. പിന്നെ കൂടുതൽ അനൗൺസ്മെന്റ്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ലോഞ്ചോട് അനുബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കൾക്ക് റിവീൽ ചെയ്യാം.
1: അപ്പൊ എന്തായാലും കൺഫേംഡ് ആയിട്ടുണ്ട് ഫോൾഡബിൾ ഫോൺ ഉണ്ട്.
0: അത് ഒന്നെങ്കിൽ ഐഫോൺ അൾട്രാ എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഡ്
1: നെയിമിലായിരിക്കും. അപ്പോ ശ്രോതാക്കൾ കേട്ടുകാണല്ലോ, ഇതൊക്കെയാണ് അപ്പോ ഐഫോൺ ഫോൾഡിന്റെ. കാരണം ആപ്പിള് ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് എടുത്തിട്ടും ഇല്ല. എന്തായാലും നമുക്ക് ലീക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്ന ഒരു സംഭവം. ഫോൾഡ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോൺ ഉറപ്പായിട്ടും ഉണ്ടാവും.
0: അതിന്റെ
1: ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പോകെ പോകെ കണ്ടറിയാം. ഇനി നമുക്ക് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇവിടെ. അതായത് iOSലേക്ക് വാട്സാപ്പിന്റെ മൾട്ടി അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വരുന്നു.
0: അപ്പൊ
1: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തതിനു ശേഷം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ

0: തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
7: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
8: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 June 26th കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 dose പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 June അതായത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്.

0: ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. വരുമ്പട്ടാ, ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ iOS പുതിയ iOS അപ്ഡേറ്റ് ആയിട്ട് വരുവാണ്. നമുക്ക് മൾട്ടിപ്പിൾ വാട്സ്ആപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് അതിന്റെ പുതിയ iOS 27 വരുന്നത്? അതോ ഇപ്പോൾ നിലവിലുള്ള?
1: അല്ല, ഇപ്പൊ അത് ശരിക്കും വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് ആണ്. ഇതൊരു ഇതും ഇതൊരു ലീക്കാണ്, പക്ഷെ ഇത് ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. WA Beta Info എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നതാണ്. വാട്സ്ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും കുറച്ച് നാൾ മുമ്പ് മാർച്ചിൽ അവർ അനൗൺസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്നുള്ളത്. കാരണം നമുക്കെല്ലാം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സ്ആപ്പ് ടെലിഗ്രാമിന്റെ അകത്ത് ആ ഒരു ഫീച്ചറുണ്ട്. നമുക്ക് രണ്ടോ മൂന്നോ ടെലിഗ്രാം അക്കൗണ്ട്സ് നമുക്ക് ഒരു ഫോണിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒറ്റ ടെലിഗ്രാമിന്റെ ആപ്പിന്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് രണ്ട് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ, മൂന്ന് നമ്പറിലും വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പുകളെല്ലാം ഞാൻ മൂന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫോണിൽ തന്നെ വാട്സ്ആപ്പ് നോർമലും വാട്സ്ആപ്പ് ബിസിനസ്സുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഒരെണ്ണം ബിസിനസ് അക്കൗണ്ട് ആക്കേണ്ടിയും വരും. അത് വലിയൊരു തലവേദനയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പിന്റെ അകത്ത് തന്നെ രണ്ട് അക്കൗണ്ട്, മാക്സിമം രണ്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വാട്സ്ആപ്പ് ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യുന്നത്.
0: ഡുവൽ ആപ്പ് പോലൊന്നുമല്ലല്ലോ, ഒറ്റ ആപ്പിൽ
1: അല്ല, ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് അത് സ്വിച്ച് ചെയ്യാം. പ്രൊഫൈൽ സ്വിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് സ്വിച്ച് ചെയ്യാം, അക്കൗണ്ട്സ് സ്വിച്ച് ചെയ്യാം. അപ്പൊ അത് iOS യൂസേഴ്സിനാണ് വരുന്നത്, ആൻഡ്രോയിഡിന് വന്നിട്ടില്ല, iOS യൂസേഴ്സിനാണ് വരുന്നത്. ഈ അപ്ഡേറ്റ് ശരിക്കും ഇപ്പൊ ഉടനെ തന്നെ റോൾ ഔട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ അപ്ഡേറ്റ് iOS അകത്തുള്ള iOS വേർഷൻ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റിന്റെ നമ്പർ ഇതാണ്, 26.22.76 എന്ന് പറയുന്നതാണ്.
0: അപ്പൊ
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഐഫോൺ ഉള്ളവര് പുതിയ അപ്ഡേറ്റ് വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് 26.22.76 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും.
0: അതെ,
1: നമുക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് രണ്ട് അക്കൗണ്ട്സ് നമുക്ക് ആദ്യമേ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാം, രണ്ടാമത് നമുക്ക് മറ്റൊരു നമ്മളുടെ നമ്പർ ആ സിം തന്നെ നമ്മളുടെ ഈ സിമ്മായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ സിമ്മായിട്ടോ ഉള്ളവർക്ക് ആ നമ്പർ OTP വെച്ച് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ആ നമ്പർ കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒറ്റ ആപ്പിൽ തന്നെ. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം സെപ്പറേറ്റ് തന്നെ വരും, ഓരോ നമ്പറിലെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് തന്നെ വരും. നമുക്ക് എളുപ്പത്തിൽ സ്വിച്ച് ചെയ്യാനും പറ്റും. നമ്മൾ ടെലിഗ്രാമിൽ ചെയ്യുന്ന പോലെ ഓരോ അക്കൗണ്ട് നമുക്ക് എടുത്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അകത്തുള്ള മെസ്സേജസ്, ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജസ് ഒന്നും രണ്ടും കൂടെ കൂടി കുഴയത്തില്ല, രണ്ടും സെപ്പറേറ്റ് തന്നെ, രണ്ടും രണ്ട് പ്രൊഫൈലിന്റെ അകത്ത് തന്നെ നിൽക്കും. അപ്പൊ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പ് അത് ചെയ്തേക്കുന്നത്. ഇത് കുറെ നാളായിട്ട് എല്ലാവരും യൂസേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് പോയിരിക്കുന്ന ആൻഡ്രോയിഡിന്റെ അകത്തു നിന്നാണ്, പക്ഷെ ആൻഡ്രോയിഡിന് ഇപ്പോൾ ഉടനെ അപ്ഡേറ്റ് വരുന്നില്ലെന്നുള്ളതാണ് അറിവ്. പിന്നെ ഇത് പക്ഷെ iOS ശരിക്കും അവർ ട്രയൽ ടെസ്റ്റിംഗ് ആൻഡ് ട്രയൽ നടത്തിയതിനു ശേഷമാണ് ഇത് റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത്രയും ഡിലേ വന്ന എന്താണെന്നതിനെ കുറിച്ച് കമ്പനി അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പൊ ഈ അപ്ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞ 26.22.76 അപ്ഡേറ്റ് തൊട്ട് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. പിന്നെ നമുക്ക് സൈനപ്പ് ഒരു തവണ, ഒരു ഒറ്റ തവണത്തെ സൈനപ്പ് മതി, പിന്നെ അത് ഓൾറെഡി സൈൻഡ് ആയി തന്നെ
0: കിടന്നോളും.
1: ഇത് എനിക്ക് തോന്നുന്നു അവരുടെ വെബ് ആപ്ലിക്കേഷൻസിന്റെ അകത്ത് നമുക്ക് ഇനിയിപ്പോ ഉടനെ തന്നെ ചെയ്യാൻ പറ്റും.
0: അക്രോസ്
1: ഓൾ പ്ലാറ്റ്ഫോംസിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ
0: പറ്റും.
1: ഇതാണ് എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ.
0: അതൊരു വലിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായും, കാരണം എല്ലാവർക്കും, കാരണം നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ട് ഫോൺ
0: കണ്ടുപിടിക്കണം. ആൻഡ്രോയിഡിന്റെ ആണെങ്കിൽ പല ഫോണുകളിലാക്കും ഡുവൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യാം, പിന്നെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് ബിസിനസ് ആയിട്ട് യൂസ്
1: ചെയ്യാം പറ്റും.
0: അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ആപ്പിൽ തന്നെ കൊണ്ടുവരാന്ന് വെച്ചാൽ
1: തീർച്ചയായിട്ടും ടെലിഗ്രാമിന്റെ ഒരു കോമ്പാറ്റബിലിറ്റി, അല്ലെങ്കിൽ ഒരു നമുക്ക് പോർട്ടബിലിറ്റി, അതിന്റെ ഒരു ഗുണം അതാണ്. ടെലിഗ്രാമിന്റെ അത് നമുക്ക് എത്ര അക്കൗണ്ട്സ് വേണമല്ലോ, ഇത് രണ്ട് അക്കൗണ്ട്സ് മാത്രമേ ഇതിന്റെ അകത്ത് പറ്റുള്ളൂ. ടെലിഗ്രാമിൽ എനിക്ക് ഒന്ന് 5 അക്കൗണ്ട് വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല, ഓരോ അക്കൗണ്ടിൽ വരുന്ന മെസ്സേജ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ നമുക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും.
0: അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വാട്സ്ആപ്പും വാട്സ്ആപ്പ് ബിസിനസ്സും രണ്ട് അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു സെയിം വാട്സ്ആപ്പിൽ തന്നെ നമുക്ക് ഒരു പേഴ്സണൽ വാട്സ്ആപ്പും ഒരു ബിസിനസ് വാട്സ്ആപ്പും അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ?
1: അങ്ങനല്ല, നമ്മളിപ്പം ബിസിനസ് അക്കൗണ്ട് ഉള്ള ഒരു നമ്പർ ബിസിനസ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ ആ ബിസിനസ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ച് വാട്സ്ആപ്പിലേക്ക് നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ട് ആക്കണം, എന്നാലേ പറ്റുള്ളൂ. കാരണം വാട്സ്ആപ്പ് ബിസിനസ് സെപ്പറേറ്റ്
0: ആപ്ലിക്കേഷൻ
1: ആയിട്ട്, അത് ശരിക്കും ബിസിനസ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം, കാറ്റലോഗ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം.
0: അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യാനുള്ള
1: ഓപ്ഷൻ ഇല്ല. നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ടിനകത്താണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്.
0: പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമുക്ക്.
1: അതെ, പേഴ്സണൽ യൂസിന്.
0: അപ്പൊ അതാണ് വാട്സ്ആപ്പിന്. അതൊരു അതൊരു നല്ല അപ്ഡേറ്റ് ആണ് അല്ലേ? നാളേക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് വേണമെങ്കിൽ പറയാം നമുക്ക് വാട്സ്ആപ്പിനകത്ത്. അപ്പോ അതിന്റെ അപ്ഡേറ്റ് എല്ലാം എനിക്ക് തോന്നുന്നു വലിയ താമസം ഇല്ലാതെ എല്ലാവർക്കും റോൾ ചെയ്ത് തുടങ്ങും.
1: ഓർക്കേണ്ട
0: കാര്യം

മാത്രമേ ഉള്ളൂ. ആൻഡ്രോയിഡ് ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല, പുതിയ വരുത്തേ ഉള്ളായിരിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പാലിൻഡർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒ അലക്സ് കാർപ്പ് ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ എഐയുടെ യൂസ് എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പാലിൻഡർ എന്ന് പറയുന്ന ഒരു AI കമ്പനി ഉണ്ട്. അതിന്റെ CEO അലക്സ് കാർപ്പ് ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ എല്ലാരും AIക്ക് ഭയങ്കര അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് AI അഡിക്ഷൻ എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ ഈക്വൽ ആണ് എന്നാണ് പുള്ളി പറയുന്നത്. എന്താണ് ബേട്ട ആ ഒരു പ്രസ്താവനയ്ക്കുള്ള കാരണം എന്താണ്? പുള്ളി അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത്?
2: അല്ല, അദ്ദേഹം പറയുന്നതിന്റെ അതും കാര്യമുണ്ട്. ഈ അലക്സ് കാർപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ടു മൂന്ന് കോൺട്രവേഴ്സീസിനകത്ത് ഇടപെട്ട ഒരു കക്ഷിയാണ്.
1: എനിക്ക് ആക്ച്വലി പുള്ളിയെ പറ്റി അത്ര കൃത്യമായിട്ട് അറിയില്ല. ആരാണ് പുള്ളി?
2: ഒന്ന്, അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഒരു ബിസിനസ്കാരൻ, ഒരു ഇൻഹെറന്റ്ലി ഒരു ബിസിനസ്കാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ടെക് വേൾഡിൽ വളരെ പണ്ട് തൊട്ടേ സുപരിചിതനാണ്. ജെഫ് ബെസോസും ഒക്കെ ആയിട്ട് ചേർത്ത് ഒരുപാട് ബിസിനസ്സുകൾ പുള്ളി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ഈ പാലൻഡിയർ എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അദ്ദേഹം ഈ ബിസിനസ് ഇപ്പം കുറേ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പുള്ളി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ AI ആപ്ലിക്കേഷൻസിലാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: ഇതിൽ നമുക്ക് പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഒരു അതിൻ്റെ ഒരു പ്രോഗ്രാമിലാണ്, പാലൻഡിയറിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ പ്രസ്താവന വന്നേക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ AI അഡിക്ഷൻ, നമ്മൾ AI ആയിട്ടുള്ള നമ്മളുടെ എല്ലാ ദിവസത്തെയും നമ്മളുടെ ഇന്ററാക്ഷനും അതുമായിട്ടുള്ളൊരു ആക്ടിവിറ്റി റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ശരിക്കും അശ്ലീല സിനിമകൾ കാണുന്നതിന് തുല്യമാണ്, അതിനോടുള്ളൊരു അഡിക്ഷൻ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം.
1: അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ,
2: അതെ അതെ, നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ പോലെ അല്ലെങ്കിൽ മെന്റൽ സ്ട്രക്ചറിനെ തന്നെ ഈ AI ഒരുപാട് ബാധിക്കുന്നുണ്ടായിട്ടാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അത് ഈ കമ്പനികൾ, അതായത് AI കമ്പനികൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു വിധാനമുണ്ട്. ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും AI കമ്പനീസ് ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽസിൽ ഇറക്കുന്ന ഈ ടോക്കൺസ് ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ എത്ര ടോക്കൺസ് മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് ഇപ്പോൾ എടുക്കണം, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നുമില്ല ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അത് റീറൈറ്റ് ചെയ്യാൻ പറയുകയാണ്, പ്രൊഫഷണലായിട്ട് റീറൈറ്റ് ചെയ്യുക ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്, അതൊരു ടോക്കൺ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, അപ്പൊ അത്രത്തോളം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലും അത്രത്തോളം റിസോഴ്സ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാണ്, അത്രയും കറണ്ട് എടുക്കുന്നുണ്ട്, അത്രയും ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അത്രയും വെള്ളം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും അതിനുവേണ്ടി ചെയ്യുക, അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും റിസോഴ്സസ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പം പക്ഷേ AI കമ്പനികൾ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്ന ടോക്കൺ മാക്സിംഗിന്റെ അത്തുനിന്നാണ്. ഏറ്റവും കൂടുതൽ ടോക്കൺസ് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ പോകും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്വാളിറ്റി അല്ല മാറ്റർ, നമ്മൾ ഈ AI യൂസ് ചെയ്യേണ്ട ശരിക്കും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ക്വാണ്ടിറ്റി ആണ് ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ഇത്രയും ടോക്കൺ മാക്സിംഗ് ചെയ്താൽ പോലും നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ കിട്ടുന്ന റിപ്ലൈ ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? വളരെ മീനിയൽ ആയിട്ടുള്ള മീഡിയക്കർ ആയിട്ടുള്ള റിപ്ലൈസ് ആണ് പലതിലും കിട്ടുന്നത്. അപ്പൊ അതിനെന്തിനാ പോകുന്നത്, അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം? AI നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ അസിസ്റ്റന്റ് ജോലിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, ബാക്കി ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഡെപ്ത് ഉള്ള ആക്ടിവിറ്റീസിന് ശരിക്കും ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഇല്ലാതെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്,

0: വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് ഫുള്ളി AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പാലന്റിയർ സിഇഒയുടെ. അത് കറക്റ്റാണ്, ഒരു 90% കറക്റ്റാണ്. കാരണം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AIക്ക് പോലും ഈ പല ഇപ്പൊ ക്ലൗഡ് അവർക്ക് പോലും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്ന് അവര് തന്നെ സംഭവിച്ചിട്ടുണ്ട്.
1: നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ചാറ്റ് GPT മറ്റേ മേക്ക് മൈ ട്രിപ്പിന്റെ ഇത് അവര് തന്നെ വിഡ്രോ

0: അവർ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ. പക്ഷേ അതിൻ്റെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ് ആ പ്രശ്നം ഉണ്ടാക്കിയ കുറെ ഫീച്ചേഴ്സ് അവർക്ക് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എങ്കിൽ പോലും അപ്പൊ ക്ലോഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തിറക്കുന്നത്? കാരണം അവർക്ക് ഈ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ
1: വേണ്ടിയിട്ടാണ്.
0: മനസ്സിലായില്ലേ? ഓരോ കമ്പനീസും ശ്രമിക്കുന്നത് ഈ ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുത്തിക്കാൻ അല്ല, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് കാർപ്പ് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ AI ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള, AIയുടെ യൂസേജ് പല സ്പെസിഫിക് പർപ്പസുകൾക്ക് മാത്രമായിട്ട് മാറ്റുക. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ,
1: അതിൻ്റെ
0: അത് AI ആവശ്യമാണ്. പിന്നെ നമുക്കിപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഡേ ടു ഡേ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, അങ്ങനത്തെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് വേണ്ടി മാത്രം AI യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സയന്റിഫിക് കാൽക്കുലേഷൻസ് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടണം, അങ്ങനത്തെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ AI യൂസ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളിൽ ഹ്യൂമൻ ഇന്റർഫിയറൻസ് തന്നെ കൊണ്ടുവരുത്തി,
1: അതായത് പൂർണ്ണമായിട്ടും ഹ്യൂമൻസിനെ മാറ്റിയിട്ട് AI ആക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം
0: AI യൂസ് ചെയ്യാനുള്ളത്. ഇദ്ദേഹം ഇത് പറയുന്നത് നമ്മളൊരു കാര്യം കൂടെ
1: ശ്രദ്ധിക്കേണ്ടത്,
0: AI കമ്പനിയുടെ CEO ആണ്. അത് മാത്രമല്ല, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്, പലരെയും പിരിച്ചുവിടുന്നതായിട്ട്, മെറ്റ പോലുള്ള കമ്പനികൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചു. എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ AI ഉള്ളത് കൊണ്ടാണെന്നാണ്
1: പറയപ്പെടുന്നത്.
0: സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ന്യൂസായി
1: മാറിയത്. അപ്പൊ അതാണ് നമ്മള് AI പറ്റിയുള്ള ന്യൂസുകൾ പലപ്പോഴും ഇങ്ങനെ പല പല രീതിയിലും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പുള്ളി വന്ന ഭയങ്കര വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനികളും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.
0: അല്ല, ഇതിനകത്ത് വേറെ കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് ശരിക്കും ഒരു ബബിൾ ആണോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. AI എന്ന് പറയുന്നത്, കാരണം പല കമ്പനികളും ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഇതുവരെ പ്രോഫിറ്റിലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഒരു പർപ്പസ്, കാരണം ഇപ്പൊ ക്വാളിറ്റിക്ക് വരാ, അതും കൃത്യമാണ്. കാരണം നമുക്ക് കൊടുക്കുന്നതിന് റെസ്പോൺസീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ AI വന്നേക്കുന്ന ഏജന്റ് AIകളുടെ എല്ലാം ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച്
1: ശരിക്കും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള മറുപടികൾ AI തരാറുണ്ട്. പലപ്പോഴും, കാരണം ചില കാര്യങ്ങളിൽ ഇമാജിൻ ചെയ്തിട്ട് AI ഉത്തരങ്ങൾ പറയാറുണ്ട്. ആ ഇമാജിനേഷൻ പലപ്പോഴും റോങ്
0: ആവാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളില് അങ്ങനെ ഒരു ബബിൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് ഇതൊരു ബബിൾ ആണോ എന്നുള്ള സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പം അത് പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ ആണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സന്ദേഹകരമാണ്.
1: അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനിക്കാരും ഈ ഒരു പ്രസ്താവനയിൽ ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കട്ടെ. കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്ററാക്ഷനോട് കൂടി AI യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യട്ടെ എന്നുള്ളത് നമുക്ക്.
0: ഗവൺമെന്റ് കൂടെ ഉൾപ്പെടെ ഇത് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ അവരും കൂടെ ചേർന്നിട്ട് AIക്ക് ഒരു റെഗുലേഷൻ കൊണ്ടുവരട്ടെ.
1: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് ഒരു ഷെയർഡ് ഓഡിയോ ഫീച്ചറോ ആയിട്ട് വന്നിരിക്കുകയാണ് വിൻഡോസ് 11. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനന മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ IT പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT ഒന്നായ ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും

0: അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-71-4, മൊബൈൽ 9446-20-27-0.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
6: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഫീച്ചേഴ്സിൽ ഒന്നാണ്, അതായത് നമുക്ക് ഓഡിയോ, അത് ഇപ്പോൾ പല ഹെഡ്ഫോണുകളിനകത്തും ഉണ്ട്. നമുക്ക് ഒരു ഹെഡ്ഫോൺ തന്നെ രണ്ട് ഡിവൈസിൽ വേണമെങ്കിൽ എന്റെ ഫോണിലും എന്റെ ലാപ്ടോപ്പിലുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഏതിലാണോ പാട്ട് കേൾക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തിട്ട് ഹെഡ്ഫോണിൽ പാട്ട് കേട്ടോളും. പക്ഷേ ഒരു ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക്
7: കണക്ട് ചെയ്യാം,
6: ഓഡിയോ കണക്ട് ചെയ്ത് ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ Microsoft 11, അതായത് വിൻഡോസ് 11 ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഷെയർഡ് ഓഡിയോ ഫീച്ചർ, അതായത് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് ഒരേ ടൈമിൽ പാട്ട് കേൾക്കാം. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത്?
7: അതെ, ഇത് ഇപ്പം വിൻഡോസിന്റെ ഒരു ഒരുപാട് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സിന്റെ അകത്ത് കൂടെ കൊണ്ടുവന്ന ഒരു ഫീച്ചറും കൂടാണ്. ഇപ്പൊ ഇവർ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പം ഓൾറെഡി ബീറ്റാ വേർഷനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്.
6: ഓക്കെ,
7: എന്നിട്ട് ഫൈനൽ വേർഷൻ ഇപ്പോൾ 2 മാസത്തിനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് ഒരു വിൻഡോസിന്റെ ഇവന്റിൽ അവർ പറയുകയുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ള ഈ ഷെയർഡ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് LE ഓഡിയോ, ലോ എനർജി ഓഡിയോ ഇപ്പൊ വരുന്ന എല്ലാ ഹെഡ്സെറ്റും LE ആണ്. അല്ലാതെ നമുക്ക് സുപ്പീരിയർ ഓഡിയോ ക്വാളിറ്റി, ഇപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് ഹൈ ഡെഫിനേഷൻ ഓഡിയോ ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ഇപ്പം അഖില് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡിവൈസിന്റെ അകത്ത് രണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പാടാണ്. പാടാണെന്നല്ല, പറ്റില്ല. അപ്പൊ അത് അവർ എനേബിൾ ചെയ്യുകയാണ്. ഇപ്പൊ വിൻഡോസിന്റെ അകത്ത്, വിൻഡോസ് 11 അകത്ത് അങ്ങനെ ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ലാപ്ടോപ്പിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഡിവൈസിന്റെ അകത്തോ നമുക്ക് രണ്ട് ഇയർ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ആയാലും എന്തായാലും പാട്ടായാലും സംസാരമായാലും എന്തായാലും നമുക്കത് കേൾക്കാൻ സാധിക്കും. രണ്ടു പേർക്ക് കേൾക്കാൻ പറ്റും. 2 pairs ഓഫ് ഹെഡ്ഫോൺസ് ആണ്. ഇതിപ്പോ ഗ്രാജുവലി മേ അവസാനത്തോട്ട് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബീറ്റാ വേർഷൻ

0: ാണ് പക്ഷെങ്കിലും ഫൈനൽ വേർഷൻ ഇപ്പോൾ ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും. ആ വിൻഡോസ് അപ്ഡേറ്റ്സിന്റെ കൂടെ നമുക്കത് അവൈലബിൾ ആവും. ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് അപ്ഡേറ്റ് എല്ലാവരും ചെയ്യുക, വരാത്തുണ്ടാവും. പിന്നെ അതല്ലാതെ തന്നെ വിഡ്ജറ്റ് ഓവറോൾസ് അവർ ഒരുപാട് കൊണ്ടുവന്നു. അതിലെന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എം എസ് എൻ ന്യൂസ് ഉണ്ട്, എപ്പോഴും നമുക്ക് കാണാം വിൻഡോസ് 11 അകത്ത് എം എസ് എൻ ന്യൂസ് കാണി. ആ ഫീഡ് അവർ ഡിസേബിൾ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ഒരുപാട് ഉണ്ടാകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം, യൂസേഴ്സിന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ വർഷങ്ങളായിട്ട്. എനിക്ക് വന്ന് വിൻഡോസ് 98 തൊട്ടെ എം എസ് എന്റെ ഒരു ന്യൂസ് എനേബിൾ ചെയ്യുമായിരുന്നു. നമ്മളത് മാനുവലായിട്ട് പോയി ഡിസേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് അത് പോകുന്നത്. അപ്പൊ എം എസ് എൻ ന്യൂസ് അവർ ഡിസേബിൾ ചെയ്യാണ് പെർമനന്റ് ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനേബിൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വിഡ്ജറ്റുകളൊന്നും ആ ന്യൂസ് അവർ ഷെയർ ചെയ്യില്ല. വേറെ തേർഡ് പാർട്ടി വിഡ്ജറ്റ്സ് നമുക്ക് ഒരുപാടുണ്ട്. എം എസ് എൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഉണ്ട്, അതെല്ലാം എം എസ് എൻ ന്യൂസിന്റെ ഇതിന്റെ അകത്ത് എടുക്കുന്നത്. അതിനെല്ലാം നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ
1: പറ്റും.
0: പിന്നെ വിഡ്ജറ്റിന്റെ ബോർഡ്, വിഡ്ജറ്റ് ബോർഡ് നമുക്ക് ഹോവർ ചെയ്യുന്ന, അതായത് നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പം അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീൽ വരുന്നതാണ്, അതും ഡിസ്ട്രാക്ഷൻ ആയിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതും അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ടേൺ ഓഫ് ചെയ്യാം, ടേൺ ഓൺ ചെയ്യാം. പിന്നെ ടാസ്ക് ബാർ വിഡ്ജറ്റിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ അതൊരു ബാഡ്ജ് വരും. ഏതെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ അലേർട്സ് ഒക്കെ വരുമ്പം അത് നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമുക്കിപ്പം ആൻഡ്രോയിഡിലുള്ളതുപോലെ ലോ, ഹൈ, മീഡിയം പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഈ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 ഇന്റർഫേസ് എല്ലാം പുതിയ ഏറ്റവും പുതിയ അവരുടെ വിൻ യു ഐ ബേസ്ഡ് ആർക്കിടെക്ചറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്ക്രീൻ ലോഡ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള എളുപ്പവും, അല്ലെങ്കിൽ സ്മൂത്ത്നെസ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഫീൽ ചെയ്യും. അത് ഈ പുതിയ അപ്ഡേറ്റിലുണ്ട്. ഇത് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരുപാട് നാളായിട്ട് വിൻഡോസിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഭയങ്കര ലോ, നമ്മൾ കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റം ഭയങ്കര സ്ലോ ആണെന്നുള്ളത്. അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ മാക് ഓഎസുമായിട്ട് ഒരുപാട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
1: അപ്പൊ
0: എനിക്ക് തോന്നുന്നു സർഫസ് ലാപ്ടോപ്പ് വന്നതിന് ശേഷം മാക് ഓഎസിന് ഒരുപാട് മുന്നിലാണ് വിൻഡോസ് 11 പല കാര്യങ്ങളിലും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ അവർ കൊണ്ടുവരുന്നത്. പിന്നെ ടാസ്ക് ബാറിന്റെ പേഴ്സണലൈസേഷൻ, അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനും ആപ്ലിക്കേഷൻസ് നമുക്കിപ്പം മാക് ഓഎസിന്റെ താരത്തെ സ്റ്റാറ്റസ് ബാറിന്റെ അകത്ത്, അല്ലെങ്കിൽ ആ വിഡ്ജറ്റ് ബാറിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിലും ടാസ്ക് ബാറിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ
1: പറ്റും.
0: ആ ടാസ്ക് ബാറിന്റെ തീം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഇവർ ഇപ്പം ഓൾറെഡി വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിന്റെ അകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫൈനൽ ഒരു വേർഷൻ നമുക്ക് ഉടനെ തന്നെ ഇതുണ്ടാവും. പിന്നെ സ്റ്റാർട്ട് മെനുവിന്റെ അകത്ത് ഒരുപാട് എൻഹാൻസ്മെന്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രാനുലർ ആക്ക്, കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം. മറ്റേ സ്റ്റാർട്ട് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ
1: സ്ഥലങ്ങളും
0: നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രം മുകളിൽ വരും. അത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, അത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ പ്രൈവസി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെറ്റിംഗ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ റെക്കമെൻഡഡ് സെക്ഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ റെക്കമെൻഡഡ് സെക്ഷനും കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ സ്ഥിരം പ്രൊഡക്ടിവിറ്റി ആപ്സ്, നമ്മൾ എക്സൽ, വേർഡ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ആപ്സ്
1: റെക്കമെൻഡ്.
0: പിന്നെ ഓവറോൾ ഫ്രെയിമിംഗ് അവർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനി, അതായത് ബാക്കി വരുന്ന ഓ എസ്, ഇപ്പോൾ ക്രോം ഓ എസ് ആയാലും വെബ് ഓ എസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഉണ്ടല്ലോ, പിന്നെ മാക് ഓ എസ് ആയാലും ഇതുമായിട്ടുള്ള ക്രോസ് കോമ്പാറ്റബിലിറ്റി നമുക്ക് അത് അങ്ങനെ ഒരു സംഭവങ്ങളോട് ഇവിടെ ആഡ് ചെയ്യാൻ
1: ഉദ്ദേശിക്കുന്നു. ഫീച്ചർ വരണമെങ്കിൽ മറ്റേ ഓയസുകളും അതിന്
0: ഓൾറെഡി ഇപ്പൊ നമുക്കുണ്ട്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മാക് ഓയസിലും ഉണ്ട്. അതായത് വെർച്വൽ പി സി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്,
1: അപ്പൊ
0: അതിന് പകരം വിൻഡോസ് നേറ്റീവ് ആയിട്ട് അങ്ങനത്തെ സംഭവം കൊടുക്കുകയാണ്. കാരണം ഇപ്പൊ മാക് ഓയസിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, മാക് ഓയസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വിൻഡോസിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും.
1: ഓ ശരി, ഓക്കെ.
0: സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആണ്. പക്ഷെ മിനിമം സ്പെസിഫിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അങ്ങനെ നമുക്ക് സൈഡ് ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ്സ്.
1: പുതിയ അപ്ഡേറ്റ് അപ്പോ വിൻഡോസ് 11 അല്ലേ. ആക്ച്വലി വിൻഡോസ് എന്ന് പറഞ്ഞപ്പോ ആരും അങ്ങനെ ഒരുപാട് സംസാരിക്കാത്ത ഒരു വിഷയങ്ങൾ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വിൻഡോസിന്റെ പുതിയ വിൻഡോസ് 11 പുതിയ ഫീച്ചേഴ്സിനകത്ത് എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണ് കേട്ടിട്ട്. അപ്പൊ എന്തായാലും വിൻഡോസ് 11 ഈ അപ്ഡേറ്റോട് കൂടി വിൻഡോസിന് കുറച്ചുകൂടെ റീച്ച് കിട്ടട്ടെ. എല്ലാരും വിൻഡോസിനെ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ അതാണ് വിൻഡോസ് 11, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയത്തോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കുറച്ച് ലോഞ്ചസിന്റെയും, ലോഞ്ചസ് ഒന്നും ഇല്ലായിരുന്നില്ലേ,
0: ലോഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു,
1: കുറച്ച് ലീക്കുകളും കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്.
0: ഡൊമിനേറ്റ് ചെയ്തത് ആപ്പിളിന്റെ
1: WWDC. എന്തായാലും ഒരു മേജർ സംഭവം തന്നെയാണല്ലോ. ഏകദേശം ഒരു മാസത്തോളം ആൾക്കാർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കും സജഷനും എല്ലാം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കേണ്ട നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനോ? ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ആൽബം സോങ്ങിൻ്റെ പ്രത്യേക മ്യൂസിക് പ്രോഗ്രാമായ മ്യൂസിക് ബിഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വൈകുന്നേരത്തെ ചായയോടൊപ്പം നിങ്ങളുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഞാൻ പാർവതി. എന്നോടൊപ്പം ഇന്ന് ടെക്നിക്കലിൽ ശ്രീലക്ഷ്മിയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക, ഇഷ്ടപ്പെട്ട ആൽബം പാട്ടുകളൊക്കെ അറിയിക്കുക. അപ്പം നമ്മൾക്ക് അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇന്ന് നമുക്കൊരു ആദ്യത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വാതിയാണ്, കേരളപുരത്ത് നിന്ന്. തൻ്റെ ലവറിന് വേണ്ടിയിട്ടാണ് സോങ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന സോങ് ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം എന്ന ഗാനമാണ്. നമ്മളെ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സമയം ഇങ്ങനെ പിന്നിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. അത്ര ഒരു നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു മനോഹര ഗാനമാണ് ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം എന്ന ഗാനം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ആലപിച്ച ആ മനോഹര ഗാനത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് ഓടി വരാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക് എല്ലാവർക്കും തിരികെ വരാം. അപ്പോൾ നമ്മൾ മനോഹരമായൊരു പ്രണയഗാനം കേട്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതി, കേരളപുരത്തു നിന്ന് സ്വാതി തൻ്റെ ലവറിന് വേണ്ടി ആഗ്രഹിച്ച് പറഞ്ഞ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. സ്വാതി കേട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു മെസ്സേജസിലേക്ക് പോകാം. ഹലോ മ്യൂസിക് ബീറ്റ്സ്, ഞാൻ മണികണ്ഠൻ പോളയത്തോട്. 1999 ലളിത് സെൻ രചനയും സംഗീതവും ചെയ്ത് ഫൽഹുനി പഥക് പാടിയ മെയ്നെ പായൽ ഹേ ചങ്കായി എന്ന ആൽബം ഞങ്ങൾക്ക് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മണികണ്ഠൻ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ആ ഗാനത്തിലേക്കൊന്ന് പോയി വരാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വന 90.4 FM മ്യൂസിക് ബീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ മനോഹരമായ ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണികണ്ഠൻ പോളയത്തോട് പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറേ കുറേ മെസ്സേജസൊക്കെ വരുന്നുണ്ട്. മെസ്സേജിനോടൊപ്പം നിങ്ങളൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ല റിലാക്സിങ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. കാരണം വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്, നാളെ ജോലിക്ക് പോകേണ്ട എന്നുള്ള സന്തോഷമായ വാർത്തയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അതോടൊപ്പം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8588585. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളും അതിനോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം സോങ്സും ഒക്കെ ഞങ്ങൾക്കായി അറിയിക്കുക. നമുക്ക് കുറച്ച് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്, മെസ്സേജസ് വായിക്കാം. ആതിര നല്ലൊരു സോങ് ഇടുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് നമ്മുടെ രാജൻ വയനാട് നയിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് ആതിരയല്ല, ഇന്ന് പാർവതിയാണ്. ഒരു ലവ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ലവ് സോങ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമ്മളെയൊക്കെ കുറച്ച് കാലം മുമ്പ് നമ്മളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമാ ഗാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആൽബം സോങ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ. ഒരു സിനിമയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൽബം സോങ്സ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലൊരു മനോഹരമായൊരു ഗാനമാണ് നമ്മളിനി പ്ലേ ചെയ്യുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചുറ്റി വലിച്ചു പിടിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ഗാനത്തിലേക്ക് നമുക്ക് പോയി തിരിച്ചു വരാം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വന 90.4 FM. മ്യൂസിക് ബീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ആർക്കും ആരോടും ഇത്രമേൽ തോന്നാത്തതെന്തോ, മനോഹരമായ ഒരു ആൽബം സോങ് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ രാജൻ വയനാട് സാറിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ മ്യൂസിക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. മെസ്സേജസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. എല്ലാവരും ആ വീക്കെൻഡിലേക്ക് ഇങ്ങനെ ആലോചിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമായ ആൽബം സോങ്സും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8848558785. നമുക്ക് മെസ്സേജസിലേക്കൊക്കെ പോകാം. ഹലോ, നമസ്കാരം. ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. എനിക്ക് 2023 ഇറങ്ങിയ ജോബ് കുര്യൻ്റെ ഭാവം എന്ന ആൽബം സോങ് വെച്ച് തരാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വെച്ച് തരാം. ജോബ് കുര്യൻ്റെ ഭാവം എന്ന ആൽബം കേൾക്കാത്തവരായി വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുകൾ എത്രയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഏറ്റവും ഉദാഹരണമായ ഒരു സോങ് തന്നെയാണ് ജോബ് കുര്യൻ്റെ ഈ മനോഹര ഗാനം എന്നുള്ളത്. നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 മ്യൂസിക് ബീക്സിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടി വളരെ വളരെ സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ ആൽബം ഗാനങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു സിനിമാ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമാ ഗാനങ്ങൾ നമ്മളിങ്ങനെ ആ കഥയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ആൽബം ഗാനങ്ങൾ അങ്ങനെയല്ല, നമ്മളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് വന്ന് പതിക്കുന്നതായിരിക്കും ആൽബം ഗാനങ്ങൾ. അങ്ങനെ മനോഹരമായ ആൽബ ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റേഡിയോ സാന്ത്വനം വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അത് വായിക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇന്ന് മെസ്സേജസ് വായിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഞാൻ പാർവതിയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ടത് മാധുരി മാടനടയിൽ നിന്ന് പറഞ്ഞ ഭാവം എന്ന ആൽബത്തിലെ ഗാനമായിരുന്നു. അത് വളരെ മനോഹരമായൊരു ഗാനം തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മെസ്സേജസിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജസ് അയച്ചിരിക്കുന്നത് നൗഫൽ മയ്യനാട് എന്നാണ്. നൗഫൽ മയ്യനാട് കല്യാണം പ്രമാണിച്ച് ഭാവി വധുവിന് വേണ്ടി കൊഞ്ചല്ലെ കൊഞ്ചല്ലെ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. നൗഫലിന് റേഡിയോ സാന്ത്വനത്തിൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. നമുക്ക് ആ ഒരു മനോഹര ഗാനം കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വന 90.4 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സ് ആണ്. മ്യൂസിക് ബീറ്റ്സിലൂടെ ഇന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ പാർവതിയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം ഗാനങ്ങളും ഞങ്ങളോടൊപ്പം ചോദിക്കാവുന്നതാണ്. അതിനായിട്ടുള്ള വാട്സപ്പ് നമ്പർ 8848558785. അപ്പം എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയിക്കുക. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കാം. നമസ്കാരം സാന്ത്വനം. നമസ്കാരം. ഈ പ്രോഗ്രാമിൽ ഇന്ന് രസികപ്രിയ വോളിയം 1 തരംഗിണി ആൽബത്തിലെ മലയാളം ഉണരുമ്പോൾ എന്ന ഗാനഗന്ധർവൻ യേശുദാസ് നമ്മുടെ ദാസേട്ടൻ പാടിയ ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാബുരാജൻ സാർ. ആശ്രാമത്തിൽ നിന്ന് ബാബുരാജൻ സാറാണ് ഈ സോങ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഉറപ്പായും നമ്മൾ അടുത്ത പാട്ടിടുന്നതാണ്. നമ്മൾ തരംഗിണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1980s സിനിമയ്ക്ക് പുറത്തുനിന്നുള്ള മികച്ച ഭാവഗാനങ്ങളും ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ പുറത്തിറക്കി തരംഗിണി ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് നമ്മൾ കുറേ 80s ജനിച്ച ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഏറെക്കുറേയൊക്കെ തരംഗിണിയുടേതായിരുന്നു. നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

Music with Radio Sandvanam 90.4 FM. Welcome back to Radio Santhanam 90.4 FM. മ്യൂസിക് ബീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ മെല്ലെ നമ്മൾക്ക് പോകാനുള്ള സമയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെസ്സേജസ് ഒക്കെ വായിക്കാം. നമ്മുടെ ബാബുരാജൻ സാറ് റേഡിയോ സ്വാതന്ത്ര്യത്തിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ബിനീഷ് അടിമാലി ഹായ് പാർവതി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് എല്ലാവരെയും അന്വേഷിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാനുള്ള സമയമായി. ഇത് നമ്മുടെ ലാസ്റ്റ് പാട്ടാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മെസ്സേജസോട് കൂടി ഇന്നത്തെ മ്യൂസിക് വീക്സ് ഇവിടെ അവസാനിക്കുകയാണ്. മെസ്സേജ് അജി മുഖത്തല കാവ്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സലീം സുലൈമാൻ്റെ കോമ്പോസിഷനിൽ അർജിത് സിംഗ് പാടിയ സുക്കൂൺ എന്ന മനോഹര ഒരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗാനത്തോടുകൂടി ഇന്ന് നമുക്ക് ഇവിടുന്ന് വിടവാങ്ങാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ലഹരി വ്യാപനത്തിന്റെ വേരൊറുക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫ് സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബിഷപ്പ് ബെൻസികാർ നഴ്സിംഗ് കോളേജിൽ നടന്നുവന്ന വായനാ വാരാഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം കോളേജ് മാനേജർ ഫാദർ ഷാനി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി റിസർവേഷൻ ചെയ്തിട്ടുള്ള സീറ്റുകളിൽ എയ്ഡഡ് വിഭാഗത്തിൽ ഗണിതം, ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സൈക്കോളജി, ജിയോളജി, എക്കണോമിക്സ്, മലയാളം, BSW വിഷയങ്ങളിലും സെൽഫ് ഫിനാൻസ് വിഭാഗത്തിൽ BA ഇംഗ്ലീഷ്, BCOM സൈക്കോളജി വിഷയങ്ങളിലും സീറ്റൊഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ശനിയാഴ്ച രാവിലെ 10 അസൽ രേഖകൾ സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വാളത്തുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ ഭൂമിശാസ്ത്രം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം July 11 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9846034722 എന്ന നമ്പറുമായി ബന്ധപ്പെടാം. രാജീവ് ഗാന്ധി സാംസ്കാരിക സമിതിയുടെ 25th വാർഷിക ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന രജത ജൂബിലി കഥാസാഹിത്യ പുരസ്കാരത്തിന് എഡ്വേർഡ് നസ്രത്ത് അർഹനായി. രജത ജൂബിലി ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നാളെ രാവിലെ 10 കൊല്ലം പ്രസ് ക്ലബിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആർ രാജശേഖരൻ അധ്യക്ഷത വഹിക്കും. പി ഇസഡോർ മങ്ങാട് രചിച്ച സൃഷ്ടി സമാഗമം എന്ന ചെറുകഥാ സമാഹാര പ്രകാശനം നാളെ വൈകിട്ട് 4 കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ നടക്കും. ശ്രീനാരായണ വനിതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എസ് സുലഭ പുസ്തക പ്രകാശനം നിർവഹിക്കും. ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങും. നാളെ നടത്താനിരുന്ന ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സിന്റെ പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വിശദവിവരങ്ങൾക്ക് 04712324396 അല്ലെങ്കിൽ 04715650327. +1 പ്രവേശനത്തിനുള്ള 3rd അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റാണിത്. June 29 മുതൽ ജൂലൈ വരെയാകും പ്രവേശനത്തിന് അവസരം. July 2 മുതൽ July 5 വരെ എയ്ഡഡ് സ്കൂളിലെ കമ്മ്യൂണിറ്റി ക്വാട്ട പ്രവേശനം നടക്കും. July 6 +1 ക്ലാസുകൾ ആരംഭിക്കുന്നത്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിക്കാത്തവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാനാവും. പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ

0: സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട് കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്.

റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ

നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
6: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴിയിൽ പുതിയതായി പ്രകാശനം ചെയ്ത കൃതികളെയും ഒക്കെ വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ നിരവധി ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയുമൊക്കെ ഒരു സമഗ്ര വിവരണമാണ് അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാം. എഴുത്തിൻ്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരുടെയും അവരുടെ ഒക്കെ സാഹിത്യകൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിനു നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും അവരുടെ എഴുത്തിന്റെ ശൈലിയും അവരുടെ കൃതിയെയും ഒക്കെ കുറിച്ച് വിലയിരുത്തുകയാണ്. മാധവിക്കുട്ടിയുടെ കഥയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ ഒരു തുടർ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ശ്രോതാക്കൾക്കായി വിവരിക്കുന്നത്. എന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ നമ്മിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് ആമി എന്നതാണ്. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് നമ്മുടെ കമലാദാസ് എന്ന മാധവിക്കുട്ടി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തൻ്റെ അമ്മയിൽ നിന്നും കൊതിച്ചവളാണ് ആമി. ഇന്ന് അക്ഷരമുദ്രയിൽ ആമി അഥവാ മാധവിക്കുട്ടിയുടെ കൃതിയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ കൃതിയുടെ പ്രത്യേകത, ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയിൽ ജാനുവിൻ്റെ ഭാഷയെക്കുറിച്ചാണ് മാധവിക്കുട്ടി എടുത്തു പറയുന്നത്. ജീവനുള്ള, നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് മാധവിക്കുട്ടി തന്നെ പറയുന്നു. ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഈ കൃതി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്, ഈ കൃതി എന്നും മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കൃതിയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷയുടെ നിഷ്കളങ്കത തന്നെയാണ് ഈ കൃതിയുടെ പ്രത്യേകത. നിങ്ങൾ പാവീട്ടംകുളങ്ങര അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടോ? അത് എവിടെയാണെന്നോ, നമ്മുടെ പുന്നയൂർ കുളത്ത് തന്നെ. അമ്പാടത്തേക്കാരുടെ പറമ്പിൻ്റെ പിന്നിലാ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടവും അതിലും ഒന്നുമില്ല. മരത്തിൻ്റെ ചോട്ടില് ഒരു തറയമേൽ തിരിവെക്കാനുള്ള കല്ലും, അത്ര തന്നെ. വലിയ ശക്തിയാ ഭഗവതിക്ക്. അമ്പാടത്തേക്കാര് വിളിച്ചാ വിളി കേൾക്കുന്നാ എല്ലാരും പറയണത്. നമ്മുടെ ശാരദാമ്മ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ അവിടെ പോയി തൊഴും. അത് കഴിഞ്ഞിട്ടേ ജലപാനം കഴിക്കുകയുള്ളൂ. വലിയ ചിട്ടയാ ശാരദാമ്മയ്ക്ക്. ഇല്ലാത്തോർക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൊടുക്കും. തെണ്ടി പിള്ളാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവറ്റയ്ക്കൊക്കെ രാവിലത്തെ പലഹാരവും പഴുത്ത ചക്കച്ചുളയും മാങ്ങാപ്പൂളും ഒക്കെ വാരി കൊടുക്കും. എന്തിനാ പറയണത്, അവറ്റയൊക്കെ കട്ടും മൂട്ടിച്ചും ഒക്കെ ജീവിക്കുക. ശാരദാമ്മയുടെ കുട്ടികളൊക്കെ അവിടെ ഇവിടെയും പഠിക്കുകയല്ലേ. അടുത്ത് അവരാരുമില്ല. ശാരദാമ്മയ്ക്ക് അടുത്ത് ഒരാൾ മാത്രമേ ഉണ്ടാർന്നുള്ളൂ, നമ്മുടെ ഭാനു, ഉദയഭാനു. അതൊരു പാവമാ, ശാട്ടിയൊന്നുമില്ല. ശാരദാമ്മയുടെ കണ്ണടഞ്ഞപ്പോ തറവാടിൻ്റെ സ്ത്രീത്വമൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പോൾ ധർമ്മക്കാർ

പഠിക്ക ചെന്ന് നിക്കാറുമില്ല. ധർമ്മക്കാര് കാക്കോള പോലെയെന്നാ പറയണത്. ചോറ് വെക്കണ വീട്ടിലല്ലേ കാക്ക കടക്കുള്ളൂ. അടുപ്പ് കത്താത്തടത്ത് കാക്കെന്താ കാര്യം? കാക്കോള് ബുദ്ധിയുള്ള പക്ഷിയോളാന്ന് കമലൂട്ടിയമ്മയുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സാധനങ്ങള് അവറ്റ കൊത്തിപ്പെറുക്കൂ. പ്ലാസ്റ്റിക്കിന്റെ ക്ലാസ് ഒന്നും കാക്കയ്ക്ക് വേണ്ട, കളിസാമാനവും വേണ്ട. കാക്കയ്ക്ക് എണ്ണക്കിണ്ണം മതി ഇത്രേ. വെളുത്ത ഓടിൻ്റെ എണ്ണക്കിണ്ണം, ദാസമേനോൻ്റെ വാച്ച്, കൊളക്കടയേന്ന് കാക്ക കൊത്തിയെടുത്ത് പറന്നു. ബുദ്ധിൻ്റെ കാര്യത്തിൽ കാക്കകളെ കഴിഞ്ഞിട്ടേയുള്ളൂ കാര്യം. എന്താ ചോദിക്കണേത്? കമലൂട്ടിയമ്മയുടെ കാക്കക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാ ഇപ്പൊ നന്നായത്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലാന്ന് നിങ്ങൾക്കറിയില്ലേ? എഴുതാനും വായിക്കാനും വശമുണ്ടെങ്കിൽ ഞാൻ കൊള്ളി ഊന്താൻ നടക്കുമായിരുന്നോ? ഞാൻ വലിയ ടീച്ചറാവുമായിരുന്നു. എനിക്ക് കുട്ടികളെ വലിയ കാര്യ. മോനൂട്ടനെയും ചിന്നക്കുട്ടനെയും ഷോടുക്കുട്ടനെയും ഞാനല്ലേ വളർത്തിയത്. മിടുമിടുക്കന്മാരാക്കിയത് ഞാൻ തന്നെയാ. കുട്ടികളെ കണ്ടിട്ട് പൂതി തീർന്നിട്ടില്ല. ഇപ്പോൾ കാണാൻ തീരെ കിട്ടില്ല. തിരക്ക് പിടിച്ച ജോലി യാത്രയാ ആ കുട്ടികൾക്ക്. മോനൂറ്റനെ 3 തവണ ടി വിയിൽ കണ്ടു. തലമുടിയൊക്കെ അപ്പടി നരച്ചു. മൂപ്പരുടെ ഛായയാ മോനൂട്ടന്, ദാസമേനോൻ്റെ തൽസ്വരൂപം. ശിവശിവ, അതൊക്കെ ഇപ്പോൾ പഴങ്കഥ. കമലൂട്ടിയമ്മ ഒക്കെ മറന്നു എന്നാ എനിക്ക് തോന്നണത്. മറന്നോട്ടെ, പാവം. ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് കരയണ്ട, അത് ചിരിച്ച് കാണാനാ എനിക്കിഷ്ടം. അത് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. ചിരിച്ച് കളിച്ചോട്ടെ, അതിന് സുഖാട്ടെ. എൻ്റെ പാവിട്ടംകുളങ്ങര ഭഗവതി, അതിനെ ഇനിയും കരയിപ്പിക്കണ്ട. ഒരു കാലത്ത് അത് കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ കണ്ണീരൊക്കെ വറ്റി. അതൊന്നും നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ മാത്രമേ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പരീക്ഷിക്കാൻ എല്ലാവരും തയ്യാറാ. ഇക്കല്ലേ അതിൻ്റെ മനസ്സറിയൂ. നല്ല സ്ഥായിയുള്ള കൂട്ടത്തിൽ ആര് വന്ന് ചോദിച്ചാലും അള മാറി തുറന്ന് കാശെടുത്തു കൊടുക്കും. പിശുക്ക് തൊട്ട് കൂണ്ടിയിട്ടില്ല. അതുകൊണ്ട് ദൈവം അതിനെ കഷ്ടപ്പെടുത്തില്ല. ഇനി മാപ്പിളമാരുടെ ദൈവവും കമലൂട്ടിയമ്മയുടെ ഭാഗത്താ. എനിക്കറിയാം അതൊരു പാവോ. അതിനെ പരിഹസിച്ചിട്ട് ആൾക്കാർക്ക് എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. അത് നാളെ നസ്രാണിച്ചി ആയാലും ഞാൻ അതിനെ പരിഹസിക്കില്ല. നാളെ പുറക്ക വേലൊക്കെയായി ചട്ടയുമിട്ട് പള്ളിക്ക് പോവാണെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് എന്താ ഗുണവും ദോഷവും? ചിലപ്പോൾ ഇക്ക് ഇടയ്ക്കൊക്കെ തോന്നും മാപ്പിളമാരും നല്ലവരാന്നെ. ചിലോര് തൊപ്പിയും താടിയും വളർത്തും. അവരവരുടെ ഇഷ്ടം പോലെ എല്ലാവരും വേഷം കെട്ടിക്കോട്ടെ. ഇപ്പോൾ ചില പെണ്ണുങ്ങൾ സാരി കിഴിച്ചുടുത്ത് ചന്തിയുടെ മുക്കാൽ ഭാഗവും പുറത്ത് കാണിക്കണില്ലേ? അവറ്റയുടെ യാതിയും മതവും ആരാ ഇവിടെ ചോദിക്കണത്? ഉവോ, കമലൂട്ടിയമ്മയുടെ തലയിൽ കറുത്ത ശീലയിട്ടപ്പോഴും എല്ലാവർക്കും ഈറ, എല്ലാവർക്കും പുച്ഛം. എല്ലാം തുറന്ന് കാണിക്കണേലും ഭേദമാ. എല്ലാം മൂടി വെക്കണത് പെണ്ണുങ്ങളുടെ ശരീരം എല്ലാവർക്കും തുറന്ന് കാണിക്കണമെന്ന് ഒരു നിയമം ഇല്ലല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ഒരു ദിവസം ഞങ്ങള് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരെയും ഗേറ്റ് കടന്നു വന്നതറിയോ? സാക്ഷാൽ പി എൻ പണിക്കര്, വെളുത്ത് മെലിഞ്ഞ് ഒരു സ്വാപ്തിക. പണിക്കര് പറയുക, യാതി എന്തായാലും സാരമില്ല, മനുഷ്യൻ നന്നായാ മതിയെന്ന്. ആ ശബ്ദവും ആ നിൽപ്പും ക്ക് മറക്കാൻ വയ്യാണ്ട് ആ അദ്ദേഹം മരിച്ചു ഇത്രേ. നല്ലവരൊക്കെ മരിച്ചു പോകുന്നു. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച കൃതികളെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരവലോകനമാണ്. അതായത് മലയാള സാഹിത്യത്തിൽ നിരവധി കൃതികളുണ്ട്. അത്തരം വിശേഷപ്പെട്ടതും നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതുമായ നിരവധി കൃതികളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും കവിത, ജീവചരിത്രം ഇവയൊക്കെ കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതി. ഈ കൃതി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മാധവിക്കുട്ടി ഈ കൃതിയിൽ ജാനുവമ്മയുടെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. വളരെയധികം വർഷങ്ങളിൽ തൻ്റെ ബാല്യക്കാരിയായി തന്നോടൊപ്പമുണ്ടായിരുന്ന ചിരുതേയിയമ്മയാണ് ജാനുവമ്മ എന്ന പേരിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനരാവിഷ്കരിക്കുന്നത്. അക്ഷരമുദ്രയിൽ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ജാനുവിൻ്റെ ഭാഷയാണ്. വളരെ നിഷ്കളങ്കമായി ജാനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനുവിൻ്റെ ഭാഷ അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിലെ 4-ാം അധ്യായമാണ്. തുടർന്നും കേൾക്കൂ. ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരോ ഗേറ്റ് കടന്നു വരുന്നു. അത് സാക്ഷാൽ പി.എൻ. പണിക്കരാണ്. വെളുത്തു മെലിഞ്ഞ ഒരു സ്വാത്തികൻ. പണിക്കര് പറയ്യാ, യാതി എന്തായാലും സാരമില്ല കമലമ്മേ, മനുഷ്യൻ നന്നായാൽ മതി. ആ ശബ്ദവും ആ നിൽപ്പും ഇക്ക് മറക്കാൻ വയ്യ. അദ്ദേഹം മരിച്ചൂത്രേ, നല്ലോരൊക്കെ ഇങ്ങനെ മരിച്ചൂന്നേ. ചീത്തക്കാരൊക്കെ സുഖമായിട്ട് കഴിയാ, കലി കാലം. അല്ലാണ്ടെന്താ ഞാൻ പറയണ്ടേ? നമ്മുടെ വലിയ റോത്തുല്ലേ,

പഴത്തേൽ പറമ്പിൻ്റെ പിന്നിൽ താമസിക്കുന്ന ആ തള്ള അത് കുറേ കാലം ബോംബെയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതും പറയുക, നല്ലൊരു ചാവുമ്പം അവർക്ക് ചുമല് രണ്ട് ചെകർ മുളയ്ക്കൂന്ന. രണ്ട് ചിറകാണ് ഈ ചിറക്, പറക്കാനുള്ള ചെകർ. പറന്നു പറന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പോവും അത്രേ. നസ്രാണോളെ പറ്റിയാ ഞാൻ ഇത് പറയണത്. ഈ യാതിക്കാര് ചത്ത ആകാശത്തേക്ക് പറക്കില്ല. നായന്മാര് പറക്കാനൊന്നും വിധിച്ചിട്ടില്ല. തെക്കേ പറമ്പി കിടന്ന് അങ്ങനെ കത്തിക്കരിയാനാ നായന്മാരുടെ വിധി. ഞാനോ ക്ക് നായര് യാതിയിൽ പെട്ടതിട്ട് ഒരു ദുഃഖവും ഇല്ല. ഞാൻ ഇപ്പോ ഈ വയസ്സാം കാലത്ത് യാതി മതവും മാറ്റില്ല. മതം മാറ്റിയിട്ട് ഇക്കെന്താ ഗുണം വരാൻ പോണേ? ഒരു കല്യാണച്ചക്കൻ വരൂല്ല, ഒരു സ്വയംവരവും നടക്കില്ല. തീർച്ചയാ കാണാൻ സുന്ദരിയാണോ എന്നാണോ നിങ്ങൾ പറയണത്? ശരിയാ, എൻ്റെ ചുവന്ന നിറം ആർക്കാ ഉള്ളത്? സോപ്പ് തേക്കാത്തോണ്ടാ എൻ്റെ നിറം ഇത്രയും ചേലുള്ള നിറമായത്. ഞാൻ സോപ്പും പൗഡറും ഒന്നും എൻ്റെ മേത്ത് തേക്കില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലേശം നല്ലെണ്ണ എടുത്ത് മേത്തും ശരീരത്തും ഒക്കെ അങ്ങോട്ട് തേക്കും. അത്ര തന്നെ. ഞാൻ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോണത്? നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കണത്? ചോദിക്കാൻ നല്ല അന്തസ്സുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളീൻ, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട എൻ്റെ സമയം കളയാൻ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ്. ആ കൃതിയെ ഞാൻ അങ്ങനെ തന്നെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു പ്രത്യേകത കൊണ്ടാണ്. ജാനുവിൻ്റെ നിഷ്കളങ്കമായ ഭാഷയാണ് മാധവിക്കുട്ടിയമ്മ തൻ്റെ ഈ കൃതിയിലൂടെ വിശദീകരിക്കുന്നത്. ഇനി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ 5-ാം അധ്യായത്തെ ഒന്ന് കേൾക്കാം. ഞാനിപ്പോ പറയണത് ആരോടും പോയി പറയണ്ട. ആ പെണ്ണിൻ്റെ അച്ഛൻ ഒരു ചൂടനാ. ഓൻ കള്ളും കുടിച്ച് ഇൻ്റോടത്ത് വന്ന് തെറി പറയും. അതുകൊണ്ടാ ഞാനീ പറയണത് ഇക്കാര്യം പുറത്തു വിടണ്ടാന്ന്. ആ പെണ്ണില്ലേ നമ്മുടെ വിജി, വലിയ നിറമൊന്നുമില്ല, ഒരു ഇരുനുറം. കറുത്തൂന്ന് പറയാനും എന്നാ പറ്റില്ല, എന്നാ വെളുത്തിട്ടുമല്ല. മെല്ലിച്ച ശരീരപ്രകൃതിയ, ചന്തിയും മുലയും തീരെ ഇല്ല. പിന്നെ എന്താ ഉള്ളത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിന്റെ കണ്ണ് പോലെ ആവില്ല ആണുങ്ങളുടെ കണ്ണോള്. ഓൾക്ക് ഹിഹീന്ന് ചിരിക്കാനറിയാം, പിന്നെ ലേശം പാട്ടുണ്ട്. എപ്പോഴും മൂളിക്കൊണ്ട നടത്തം ഒരുട്ടം പാട്ടോള്. നമ്മുടെ മലയാള സിനിമയിലെ പാട്ടൊന്നും ഓള് പാടില്ല. ഇന്ത്യയിലെ പാട്ടോള എവിടെയും പാടും. ഓളുടെ നാട്യം ഓള് ഇവിടെ എങ്ങും പിറന്നോളല്ലാന്ന. പിറന്നത് ഇന്നാട്ടില, കേരളത്തിൽ ജനിച്ചോളല്ലാന്ന ഓളുടെ നാട്യം. ഓള് വെങ്കാളിയാ പറഞ്ഞുകൊണ്ട് നടക്കണത്. വെങ്കാളിയാള് നിറുകേല് ചിന്തൂരം തേക്കുവോ? ഓള് ചിന്തൂരം തേക്കും. വെങ്കാളിയോള് മീൻ കൂട്ടിയിട്ടാ ഊണ് കഴിക്കുന്നാ കേട്ടിട്ടുള്ളത്. നമ്മുടെ വിജയും മീൻ കൂട്ടാണ്ട് ഉണ്ണില്ല. ഓളുടെ അമ്മ പറഞ്ഞതാ പഠിക്കാൻ മോശമാ, അതുകൊണ്ടല്ലേ ഓള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയത്. സ്വയംവരം നടക്കണ്ടെന്നും കമ്പ്യൂട്ടർ പഠിച്ചു പഠിച്ച് ഓളൊരുത്തനെ ചാക്കിട്ട് പിടിക്കും. വല്ല നിശ്ചയമുണ്ടോ? അത് പഠിപ്പിക്കണ മാഷ് വർഗീസെന്നാ പേര്, നസ്രാണി. മുന്തിയ യാതി നസ്രാണി ആത്രേ. സ്വത്തുണ്ട്, സ്വന്തം വീടുണ്ട്, വേങ്കിൽ കാശുണ്ട്. എന്തിനു പറയണു? നമ്മുടെ വെങ്കാളി പെണ്ണ് നിറികേലെ ചെന്തൂരവും മായ്ച്ച് ഓൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു തുടങ്ങി. നസ്രാണി ആണേലും വേണ്ടിയില്ല, മാപ്പിള ആണേലും വേണ്ടിയില്ല. ഇക്ക് ഒരു സംബന്ധക്കാരൻ വേണോന്നാ ഓള് പറഞ്ഞുകൊണ്ട് നടന്നത്. ഞാനോ ഞാൻ കേട്ടിയില്ല. ചിലോര് പറയണ കേട്ടു ഓൾക്ക് നാണോ മാനോ ഒന്നും അശേഷം ഇല്ലാത്രേ. നായരായി ജനിച്ചിട്ട് ഇങ്ങനെ കന്നത്ത്

തരം കാണിക്കുക. ശിവ ശിവ, ഞാനാർന്നെ ഓൾഡ തള്ള, തൂങ്ങി മരിക്കുകയായിരുന്നു. എൻ്റെ അടുത്തെ കഴിക്കോലമ്മ കയറ് കെട്ടി ഞാൻ തൂങ്ങുമായിരുന്നു. എനിക്ക് ഇതൊന്നും സഹിക്കില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാ. എൻ്റെ അടുത്തെ പെൺകുട്ടിയോള് ആണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടുമില്ല, കുണിങ്ങിയിട്ടുമില്ല. വല്ല ജോലിയുണ്ടെങ്കിൽ അവറ്റ അത് ചെയ്യും.

0: ക്ക് സന്തോഷമേ ഉണ്ടാവൂ. അത് ഇക്കിശിയുണ്ട്. ആ വിജി ഞാനത് മറന്നുട്ടോ. എന്തിന് പറയണു, ഒരാളുടെ കൂടെ കൂടിയില്ലേ ആ നസ്രാണി ചെക്കൻ അമ്മയും അച്ഛനെയും ഓളെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഓള് മാർഗം കൂടി നസ്രാണിച്ചയായ ഓളെ സ്വീകരിക്കാമെന്ന് അവൻ പറഞ്ഞുത്രേ. ഒടുവിൽ വർഗീസ് ഓളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ താമസമാക്കി. ഗ്യാസടുപ്പും സ്റ്റീല് പാത്രവും കിടക്കയും തലോണയും ഒക്കെ കാശു കൊടുത്ത് വാങ്ങിയിത്രേ. തള്ളയുടെയും തന്തയുടെയും സ്നേഹം കാശു കൊടുത്താൽ കിട്ടുമോ അത് ഓനറിയില്ല. എന്തിനാ പറയണേ, നമ്മുടെ വിജി ഇപ്പോ വെങ്കാളിപ്പാട്ടൊന്നും പാടാറില്ലാത്രേ. ശരീരം ലേശം നന്നായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ ഒക്കെ നിർത്തി രണ്ടു നേരം ചോറും മീനും തോരനും ഒക്കെ വെച്ച് സാരിയും ജാക്കറ്റും കൂടെ കിടക്കാനും ത്രാണിയുള്ള ആണൊരുത്തൻ കൂടെയുള്ളപ്പം ആർക്ക് വേണം കമ്പ്യൂട്ടർ ജോലി? ഒരു കണക്കിൽ വിജി ചെയ്തതാ ശരി. ഓള് തന്തയ്ക്ക് ഇപ്പോഴും ഈറയാ. വിജിയോ അതാര്, ഇക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല എന്നാണ് ഓളുടെ തന്ത പറയണത്. ആ തന്ത പറയാ, ഓളെപ്പറ്റി ഇക്ക് ചോദിക്കണത് ഇഷ്ടമല്ല. ഓള് പോയതിന് ശേഷം അത്രേ കള്ളുകൂടി കൂടിയത് വിജിയുടെ അമ്മ പറഞ്ഞതാ. ആയമ്മ ഒരു അശുവ, ഊതിയാ പെരണ്ട് വീഴും. അതിന് ഒരു ദുഃഖമുണ്ട്, പുറത്ത് കാണിക്കാറില്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാ. കണ്ണൂർകാരിയാ, നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്. ഓള് ഇങ്ങനെ വെടക്കായി പോവുന്ന് ആ അമ്മ നിരീച്ചോ? ഞാൻ പറഞ്ഞു ദാക്ഷായണി, ഒരു വിധത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വർഗീസിന് പൊന്നും ശ്രീധനവും ഒന്നും ചോദിച്ചില്ലല്ലോ. ഒന്നും വേണ്ട, വല്ല നായന്മാരും വിജിയെ കെട്ടാൻ വന്നിരുന്നാച്ചാല് പൊരേടം വിറ്റ് നിങ്ങൾ പെരുവഴിയിലാവുമായിരുന്നു. ആയമ്മ പാവം കണ്ണീര് തുടച്ചു. ജാനുവമ്മ പറഞ്ഞത് സത്യ. അതിന് ഒരു ബുദ്ധിയുണ്ട്, ആ തന്തേ പോലെയല്ല. നായന്മാര് ഇനിയും ജാതിയും മതവും നോക്കിയിരുന്ന അവറ്റയുടെ പെൺകുട്ടിയോള് പൊര വിടില്ല, അത് തീർച്ചയാ. പെണ്ണായ ഒന്ന് പെറയണം എന്ന ആശയുണ്ടാവില്ലേ? മുല കൊടുക്കണം, കുട്ടിയെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ മോഹം തോന്നില്ലേ? കുടുംബം കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് കുത്തിയിരുന്ന മൂക്കിൽ പല്ലു വരും, മുടി അപ്പടി നരയ്ക്കും, ഒടുവിൽ ചോരത്തുപ്പി ചാവും ചീയും. ഞാൻ മാറിയെന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണത്? നമ്മുടെ ലോകം അപ്പടി മാറിയില്ലേ? വേഷം മാറി, തീറ്റ മാറി. പെൺകുട്ടികളെ കണ്ട ആണുങ്ങളാന്നാ തോന്നണത്, ആൺകുട്ടികളെ കണ്ട പെൺകുട്ടികളൊന്നും തോന്നും. അവറ്റയുടെ കുണുങ്ങിക്കുണുങ്ങിയുള്ള ഒരു നടത്തം ചന്തി നോക്കിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. ഇങ്ങനെ ഇങ്ങനെ ഇവറ്റ ഇതൊക്കെ പഠിച്ച് കോളേജിൽ പെൺകുട്ടികളായിക്കൊണ്ടിരിക്കുക അത്രേ. ആ അതും ശരിയാ, വെടക്കാവാനാ യോഗോച്ചാ വെടക്കാവും. അവനോന്റെ വീട്ടില് വെച്ചും വിളമ്പിയും ഒരു പെണ്ണ് വെടക്കാവോ? നമ്മുടെ ടി വിയിൽ പറയണത് കേട്ടില്ലേ, സ്ത്രീജന്മം പുണ്യജന്മ അത്രേ, അത് കല്ല് വെച്ച നുണയാണ്. നമ്മയൊക്കെ നല്ലോണം അറിയാം പെണ്ണായാ എന്തൊക്കെയാ അനുഭവിക്കണം. ഇക്കോ ഇക്ക് ദുഃഖിക്കേണ്ടി വന്നില്ലേ നായരെ, എന്റെ ഭാഗ്യജാതക. ഒന്നാമത് എന്നെ ഉപദ്രവിക്കാൻ ആര് വന്നാലും ഞാൻ ഓൻ്റെ ചെപ്പിക്കുറ്റിയിൽ രണ്ടടി വെച്ചു കൊടുക്കും. ഓൻ പോയി ഒടേനെ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടും, നീറ്റല് സഹിക്കാണ്ട്. എൻ്റെ അടുത്ത് ആരും അഹമ്മദിക്ക് വരില്ല നായരെ, അത് എനിക്ക് അങ്ങട് നിശ്ചയമുണ്ട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ. അത് ആ കഥയുടെ വിശേഷങ്ങൾ അങ്ങനെ തന്നെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ജാനുവിൻ്റെ ഭാഷയുടെ പ്രത്യേകത ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. മാധവിക്കുട്ടിയുടെ ഈ കൃതിയുടെ പ്രത്യേകത തന്നെ ജാനുവിൻ്റെ ഈ ഒരു ഭാഷ. അതേപടി മാധവിക്കുട്ടി തൻ്റെ കൃതിയിൽ എടുത്തു പ്രതിപാദിച്ചിരിക്കുകയാണ്.
1: മലയാള

മലയാള സാഹിത്യത്തിലെ നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറഞ്ഞ നമ്മുടെ മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. എത്രയെത്ര പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളാണ് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ച് പറയാനുള്ളത്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയെ ഞാൻ ഇതിൻ്റെ നിരവധി അധ്യായങ്ങളെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ശ്രോതാക്കൾക്കായി നിരവധി വിശേഷങ്ങളുമായി ഞാൻ എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.5.

0: வை வை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവുമോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1.

0: പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763 20.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
8: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
0: ചരിത്രത്തിൽ ഇന്ന് June 27. ആദ്യ ഇന്ത്യൻ നിർമ്മിത വിമാനം ഇന്ത്യൻ എയർലൈൻസിന് കൈമാറിയതും ലോകത്തിലെ ആദ്യത്തെ അണുശക്തി നിലയം ഓപ്നിൻസ്കിലിൽ പ്രവർത്തനമാരംഭിച്ചതുമൊക്കെ ഒരു June 27. June 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 27. ബ്രിട്ടീഷുകാർ ബ്യൂണസ് അയേഴ്സ് പട്ടണം പിടിച്ചടക്കിയത് 1806 June 27. കൊറിയൻ യുദ്ധമുന്നണിയിലേക്ക് സൈന്യത്തെ അയക്കാൻ അമേരിക്ക തീരുമാനിച്ചത് 1950 June 27. June 27 ലോകത്തിലെ ആദ്യത്തെ അണുശക്തി നിലയം മോസ്കോയ്ക്ക് സമീപം ഓപ്നിൻസ്കിലിൽ പ്രവർത്തനമാരംഭിച്ചത്. മലേഷ്യയിലെ ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത് 1998 June ഇന്നേ ദിവസമായിരുന്നു. ആദ്യ ഇന്ത്യൻ നിർമ്മിത AVRO യാത്രാവിമാനം HS-748 ഇന്ത്യൻ എയർലൈൻസിന് കൈമാറിയത് 1967 June 27. UPയിലെ വിവാദമായ തെഹ്രി അണക്കെട്ട് പദ്ധതിയുടെ ശാസ്ത്രീയ അവലോകനം ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ നേതാവുമായ ശ്രീ സുന്ദർലാൽ ബഹുഗുണ 49 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചത് 1995 June 27.
9: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
11: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः।
1: हरि ओम। तस्मात् योगी भव अर्जुन എന്ന ആഹ്വാനത്തോടെയാണ് എട്ടാം അധ്യായം അവസാനിപ്പിച്ചത്. ഈ ഒരാഹ്വാനത്തെ സാർവലൗകികമായ ഒരു ആഹ്വാനമായി പ്രചരിപ്പിക്കാവുന്നതാണ്. ലോകത്തോട് മുഴുവൻ സർവരോടും

ഭഗവാൻ പറയുന്നതായിട്ട്. എന്താ ഭഗവാൻ പറയുന്നത്? യോഗി ഭവ, യോഗികളായിട്ടിരിക്കൂ. ഇത് ഏവരും ലക്ഷ്യമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. യോഗിയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യോഗിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഏത് സമയത്തും അനുസ്മരിച്ചുകൊണ്ട് ലോക ജീവിതത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഊർജസ്വലം വർദ്ധിക്കലാകുന്നു. അതാണ് യോഗിയായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ലളിതമായ അർത്ഥം. ദിവസവും യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. യോഗ ശബ്ദത്തിന് സമത്വം, യോഗ ഉച്ചയതെ, യോഗ കർമ്മസു കൗശലം, സമാധോ അചലാബുദ്ധി, ഇങ്ങനെയുള്ള നിർവചനങ്ങളൊക്കെ ഉണ്ട്. ദുഃഖിക്കാൻ വിസമ്മതിക്കലാകുന്നു യോഗം. ദുഃഖ സംയോഗ വിയോഗം യോഗ ഉച്ചയതെ എന്ന് ആറാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ഐ റിലക്റ്റന്റ് ടു ബി അൺഹാപ്പി, അങ്ങനെ ഒരു ദൃഢനിശ്ചയം. ദുഃഖത്തിന് കാരണങ്ങളൊന്നുമില്ല എന്ന് പറയുക. താത്വികമായിട്ട് വിചാരം ചെയ്താൽ, വിശകലനം ചെയ്താൽ ദുഃഖത്തിന് ന്യായമില്ല. അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കുന്നു. അത് യോഗിയുടെ അവസ്ഥയാണ്. ലാഭനഷ്ടജയ പരാജയ ശീതോഷ്ണ സുഖദുഃഖ മാനാപമാനാദികളിലൊക്കെ സമബുദ്ധി പുലർത്തുന്നത് യോഗിക്കായിട്ടുള്ള അവസ്ഥയാണ്. ഭാരതീയ തത്വചിന്തയുടെ സകല പാഠങ്ങളെയും സംഗ്രഹിച്ച് ഒരു പദം കൊണ്ട് സൂചിപ്പിക്കണമെങ്കിൽ അത് യോഗ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. ഭാരതീയ തത്വചിന്തയെ സമഗ്രം മനസ്സിലാക്കി യുക്തനായി മുക്തനായി ഭവിക്കൂ എന്ന് പറയുന്നത് തന്നെയാണ് യോഗി ഭവ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിതം വിധിത്വ യോഗി പരം സ്ഥാനമുപൈതി ച ആദ്യം. യോഗിക്ക് ഇതിൻ്റെയൊക്കെ ഫലം ലഭിക്കുന്നു. ഏതിൻ്റെയൊക്കെ? വേദേഷു, വേദ അധ്യയനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. വേദ അധ്യയനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ടണൽ വിഷൻ എന്ന് പറയും, ലിമിറ്റഡ് ആണ്. എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് സാധ്യമാവുന്നില്ല. ശരിക്ക് അങ്ങനെയുള്ള കാഴ്ചയെ ഇഗ്നോർഡ് വിഷൻ എന്ന് വേണം പറയാൻ. മേജർ പാർട്ട് വി ഇഗ്നോർ, എന്നിട്ടോ ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ നമ്മുടെ കാഴ്ചയെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതാണ് കംപ്ലയിൻസിന് കാരണം, പരാതികൾക്ക് കാരണം. എന്താണ് സമഗ്രം കാണാതിരിക്കലാവുന്നു പരാതികൾക്ക് കാരണം. When you are able to see the whole, അപ്പൊ പിന്നെ എല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. And there is a reason എന്നുള്ളതും തിരിച്ചറിയാൻ സാധിക്കും. സമഗ്ര കാഴ്ചപ്പാടാണ് വേദാധ്യയനം കൊണ്ട് ലഭിക്കുന്ന വസ്തുത. സ്വാഭാവികമായിട്ടും കാഴ്ചപ്പാട് സമഗ്രമാകുമ്പോൾ പ്രേമവും കൃതജ്ഞതയും പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അങ്ങനെ ജീവിക്കുന്നവർക്ക് സംതൃപ്തി ഉണ്ടാവും. അതാണ് വേദാധ്യയനത്തിൻ്റെ ഫലം. വേദാധ്യയനത്തിന് ഉപനിഷത് അധ്യയനം എന്ന അർത്ഥവും നൽകാവുന്നതാണ്. വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ മുഴുവൻ
സാരം ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ ഗുരുമുഖത്ത് നിന്നും ഉപനിഷത്ത് മനസ്സിലാക്കുന്നവർക്ക് മുക്തി ലഭിക്കുന്നു. അത് വേദാധ്യയന ഫലമായിട്ട് പരിഗണിക്കാം. പിന്നെയോ യാഗം. യാഗം എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഭാഷയില് പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് യാഗം. പണ്ട് അഗ്നി കുണ്ഡങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് വിഭവങ്ങൾ ഹോമിക്കുന്ന പ്രക്രിയയായിരുന്നു. അത് ഒരു നാഷണൽ വേസ്റ്റ് അല്ലേ എന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കും. അതിനെക്കുറിച്ച് സമഗ്രമായി അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാം. ഏതായാലും ഇന്നത്തെ കാലത്ത് നമ്മിലെ ഊർജത്തെ ശോഭനമായ കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യുന്നത് അത് യാഗമായിട്ടെണ്ണം. ലോക കല്യാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ സ്മാർത്ഥകർമ്മം എന്നാണ് പറയുക, സോഷ്യൽ സർവീസ്. യാഗം വൈദികമാണ് എന്നാണ്. ഏതായാലും ഇഷ്ടാപൂർത്തം വൈദികമായിട്ടുള്ള യാഗങ്ങളും ലോക കല്യാണകരങ്ങളായിട്ടുള്ള സ്മൃതിപ്രോക്തങ്ങളായിട്ടുള്ള യജ്ഞങ്ങളും, യാഗം, യജ്ഞം, ഇഷ്ടം, പൂർത്തം എന്ന് വകതിരിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് നമ്മൾ യാഗം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിളക്ക് കത്തിക്കുന്നതൊക്കെ യാഗമായിട്ട് ഗണിക്കാം. അങ്ങനെ നമ്മൾ അഗ്നിഹോത്രത്തെ ഒക്കെ ചുരുക്കി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. യാഗം പ്രകൃതിയിലെങ്ങും ശുഭ ചിന്താ തരംഗങ്ങളും അതുപോലെ തന്നെ ശുഭകരങ്ങളായിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ സൃഷ്ടിക്കാൻ ഉദ്യമിക്കുന്നതൊക്കെ യാഗമാണ്. യാഗം യജ്ഞം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് പണിയുക, കുളം കുഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടാപൂർത്തം. യാഗം, യജ്ഞം, തപസ്. തപസ് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ തപസ്സാണ്. അതുപോലെ കൃച്ഛാന്ദ്രായണം, അതായത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയം അനുസരിച്ച് ആഹാര വിഷയത്തിൽ നിയന്ത്രണം വരുത്തുന്നു, ഭോഗ വിഷയങ്ങളിലൊക്കെ നിയന്ത്രണം വരുത്തുന്നു. അത് വലിയ തപസ്സായിട്ട് ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള തപസ്സുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം തപസ്സാണ് എന്ന് പറയാം. മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപഃ എന്ന തപസ്സിന് നിർവചനമുണ്ട്. ശോഭനമായ കാര്യങ്ങൾ ആലോചിക്കുന്നത് തപസ്സാണ്, തപ ആലോചനേ. ഇതുപോലെ ശരീര തപസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുടെ തപസ്സുണ്ട്, മനസ്സിന്റെ തപസ്സുണ്ട്, ബുദ്ധിയുടെ തപസ്സുണ്ട്. 16-ാം അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ അതൊക്കെ വിശദീകരിക്കും. അപ്പൊ അങ്ങനെ ബഹുപ്രകാരങ്ങളായിട്ടുള്ള തപസ്. തപസ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ശോഭനമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഉപാധികളെ അതിനുവേണ്ടി പ്രയത്നിപ്പിക്കുന്നതാകുന്നു തപസ്. ഇങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള തപസ് കൊണ്ട് തീർച്ചയായിട്ടും ഗുണമുണ്ട്. ഈ വക ഗുണങ്ങളൊക്കെ നിദാനം വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക ദാനേഷു. ദാനം കൊണ്ട് യാതൊരു പുണ്യഫലം ലഭിക്കുമോ? ദാനം ഒരു മനസ്ഥിതിയുടെ പ്രകടനമാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, വാട്ട് എവർ യു ഹാവ്, നമുക്കെന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. യു ആർ ഓൺലി എ മെസ്സഞ്ചർ. സർവേശ്വരൻ പകർന്നു തന്നിട്ടുള്ള വിഭവങ്ങളെ മറ്റുള്ളവർക്ക് നൽകാനുള്ള ദൂതനാണ്, ദൂതന്മാരാണ് നമ്മള്. കേട്ടില്ലേ? അപ്പൊ ഈ ഒരു പ്രത്യേക കളി ഉണ്ടല്ലോ, ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ കൈമാറും. അപ്പൊ അത് കയ്യിൽ വെക്കരുത് എന്നാണ്, ഉടനെ പാസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു പാസിംഗ് ആയിരിക്കണം ലൈഫ്. വാട്ട് എവർ വി ഗെറ്റ്, ജസ്റ്റ് ലെറ്റ് അസ് ഷെയർ വിത്ത് അതേഴ്സ്. അപ്പൊ അവിടെ മറ്റുള്ളവരോടുള്ള സ്നേഹവും ആദരവും ഒക്കെയാണ് പ്രകാശിതമാകുന്നത്. അങ്ങനെയാണ് ദാനം ഒരു ഉദാത്ത മൂല്യമാവുന്നത്. ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠ. ഇങ്ങനെ വേദം, യജ്ഞം, ദാനം, തപസ്, ഇതുകൊണ്ടൊക്കെ എന്ത് പുണ്യഫലം കിട്ടും? അതൊക്കെ യോഗിക്ക് ലഭിക്കുന്നുണ്ട്. എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്?

0: ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന അന്ധകരണ ശുദ്ധി കൊണ്ട് ഏഴ് പദാർത്ഥങ്ങൾ ബോധ്യമാവുന്നു. ഏതൊക്കെയാണ് ഏഴ് പദാർത്ഥം? ഏഴ് പ്രശ്നങ്ങളുടെ ഉത്തരം ബോധ്യമാവുന്നു. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അർജുനൻ ചോദിച്ച ഏഴ് ചോദ്യങ്ങൾ അത് വ്യക്തമാവുന്നു. അതുകൊണ്ട് യോഗി ഈ പുണ്യഫലം മാത്രമല്ല നേടുന്നത്, പിന്നെയോ പരമപുരുഷാർത്ഥത്തെ നേടുന്നു. തസ്മാത് യോഗി ഭവ അർജുന, അതുകൊണ്ട് യോഗിയായിട്ട് തീരൂ. ഇതാണ് ആഹ്വാനം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28-ാം തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റൽ

0: ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
1: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ യോഗത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്ടാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSatiDevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. VD സതീശൻ സർക്കാരിന്റെ 1-ാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, PM ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ

0: അദ്യനയം സംബന്ധിച്ചും പി എം ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നു പിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി

പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ

ഓർഗനൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 June, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സേഷൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസ് എന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर 12 टैक्सी पहुंच जाएंगे और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ट लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൗനഗീതങ്ങൾ, മുന്താണി മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണബ് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്നു വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
0: മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതു പ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി യുവവാണി
5: Hello and welcome to Yuvavani. In today's episode, we present Miles Away, a feature on the growing trend of young Indians moving abroad for higher studies and career opportunities. This feature is scripted and narrated by Manasa Jayakumar.
6: Good evening, listeners. Today, we bring you a deeply relevant and emotional discussion, one that echoes through almost every household in Kerala today. Miles Away, the greatest migration of Kerala's youth. From airport terminals filled with tearful goodbyes, to parents waiting beside phones for late-night video calls, from dreams of Canada, Australia, the United States, and Europe, to the silent loneliness many immigrants carry within. Why are Kerala's youngsters leaving in such a large numbers? Is it ambition or lack of opportunities? A search for dignity, stability, or a better future? Or it is slowly becoming an emotional separation between a generation and its homeland? Today, through stories, reflections, expert observations,

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനം.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ജീവൻ സാങ്കേതിക സഹായം ശ്യാംദാസ്.

നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

സാന്ത്വനം. 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്.

സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

റേഡിയോ സാന്ത്വനം 90.4 എഫ് എം ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലേഖ പരവൂർ.

കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണല്ലോ. ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു കർഷകന്റെയും കുതിരയുടെയുമാണ്. ഒരിടത്തൊരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കർഷകന്റെ കുതിര ഒരു ദിവസം എവിടേക്കോ ഓടിപ്പോയി. ഒരുപാട് തിരഞ്ഞു കർഷകൻ കുതിരയെ കണ്ടുപിടിക്കാൻ. ഒരുപാട്

0: ആയിരിക്കാം, കർഷകൻ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, ആയിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷകൻ മിണ്ടാതെ ഇരുന്നു. എന്നാൽ പിറ്റേ ദിവസം ആ കുതിര മറ്റേഴ് കുതിരകളോടൊപ്പം മടങ്ങിയെത്തി. അപ്പോൾ കുതിര പോയിട്ട് പിറ്റേ ദിവസം ഏഴ് കുതിരകളോടൊപ്പം എവിടെ എത്തി? കർഷകന്റെ വീട്ടിലെത്തി. അത് കണ്ടപ്പോൾ അയൽവാസികൾ വന്ന് കർഷകനോട് പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവങ്ങൾ മാറിയത്? നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായില്ലേ? എന്തൊരു ഭാഗ്യമാണിത്! അപ്പോൾ ഇന്നലെ കുതിര പോയപ്പോൾ ദൗർഭാഗ്യം എന്ന് പറഞ്ഞ അയൽവാസികളാണ് ഇന്ന് വന്ന് പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭാഗ്യമാണിത്, നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായില്ലേ? അപ്പോഴും കർഷകൻ പറഞ്ഞത്, ആയിരിക്കാം. അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകന്റെ മകൻ തെറിച്ചു വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോൾ അയൽക്കാർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഓ ഇതെന്ത് കഷ്ടമായി പോയി. അപ്പോഴും നമ്മുടെ കർഷകൻ എന്താണ് പറഞ്ഞത്? ആയിരിക്കാം. അതിനടുത്ത ദിവസം തന്നെ ആ നാട്ടിലെ യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന്, നമ്മള് പട്ടാളത്തിൽ കൊണ്ടുപോകില്ലേ ആൾക്കാരെ, അപ്പൊ അതുപോലെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. എല്ലാം ആ നാട്ടിലെ എല്ലാ യുവാക്കളെയും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകന്റെ മകനെ മാത്രം അവർ കൊണ്ടുപോയില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ അയൽക്കാരെല്ലാം ചുറ്റും കൂടിയിട്ട് കർഷകനോട് പറഞ്ഞു, അത് വളരെ നന്നായി, കാലൊടിഞ്ഞത് കൊണ്ടാണല്ലോ നിർബന്ധിത സൈനിക സേവനത്തിന് പോകാതെ കഴിഞ്ഞത് എന്ന് കർഷകനോട് നമ്മുടെ ഈ അയൽക്കാർ പറഞ്ഞു. അപ്പോൾ കർഷകൻ അപ്പോഴും പറഞ്ഞത് എന്താണ്? ആയിരിക്കാം. അപ്പോഴെന്താണ് നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിഷ്പക്ഷമാണ്. അവയെ നല്ലതെന്നോ മോശമെന്നോ ഒരു മുൻധാരണയോടെ സമീപിക്കരുത്. ഓരോന്നിനോടുമുള്ള കാഴ്ചപ്പാടിനനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നാം അർത്ഥം കൽപ്പിച്ച് നൽകുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ അടുത്ത കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലേഖ പരവൂർ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: സാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോ എന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ? ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്? ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാൻ വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു? എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ? വിസ്തീർണവും വലിപ്പവും മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കര ചക്രാതി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ പ്രത്യേകത, അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി, സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നത്, ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകരമത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്, അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ, സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. ഇപ്പൊ രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാന്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമനെ സുഗ്രീവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസം വിശ്വാസമുള്ളവരാണ്. എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. സുഗ്രീവൻ പറയുകയാണ്, സമുദ്രം കടന്നു ചെല്ലുന്നു, നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനരസേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്നിരിക്കട്ടെ, മുൻപിൻ നോക്കാതെ ആ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെയാകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിധിയെ കടക്കാൻ ഉപായം പാർക്കാം, നേരം ഇനി കളയാതെ രഘുപതി. ശ്രീരാമചന്ദ്ര, ഇനി ഒട്ടും വൈകരുത്. ഈ കടൽ എങ്ങനെ കടന്ന് ചെല്ലണം, അതിനായി അങ്ങൊരു തന്ത്രം മെനയുക, ബാക്കിയെല്ലാം എനിക്ക് വിട്ടുതരിക. ഒരു കാര്യമുണ്ട്, ലങ്കയിൽ നാം എത്തിച്ചേരുക എന്ന് വെച്ചാൽ രാവണൻ മരിച്ചു എന്നാണ് അർത്ഥം. ഇത് കരുതിക്കോളൂ. എങ്ങനെ എത്താം എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എത്തിക്കഴിഞ്ഞാൽ രാവണൻ മരിച്ചു, ഉറപ്പാണ്. ഇപ്പൊ ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നത് രാഘവ? ശ്രീരാമചന്ദ്ര, അങ്ങയോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്, ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട് നമ്മളെ പോലുള്ളവർക്ക്. ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം, അതിന്റെ ഉച്ചിയിൽ മൂർധാവി ലങ്കാപുരി. ദൂരെന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 10,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 10,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1,00,000 രാക്ഷ

0: ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട് അനേക ലക്ഷം രാക്ഷസന്മാർ, മന്ത്രശാല കാക്കുന്നവർ, സെക്രട്ടേറിയറ്റ് രാവണന്റെ അത് കാക്കുന്നവർ, അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ. ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും, ആയിരം നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ചു മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർന്ന ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു, നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്ന കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ്. ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ അവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാൻ ഇങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല. എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽപ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശുനാം. പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്. രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്, ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം, രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി. സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇപ്പൊ തീരുമാനത്തിൽ യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം, ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം, നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ദ്രനക്ഷത്രമാണ്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും. നല്ലതാണ്.

0: ായി തന്നെ വരും. മാത്രമല്ല ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ, എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു, അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. ഇപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം. ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ണ് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ഈ യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം. ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം നിലയുറപ്പിക്കണം എന്ന് ശ്രീരാമൻ നിർദ്ദേശം നൽകുന്നു. മൊത്തം മേൽനോട്ട ചുമതല നീലൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനായിരിക്കും എന്ന് ശ്രീരാമൻ പറയുന്നു. നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആണ് നീലൻ. ഇപ്പൊ സേനയുടെ മുൻനിര, പിൻനിര, നടുഭാഗം, വശങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കാൻ ഏറ്റവും സമർത്ഥരായിട്ടുള്ള വാനര പോരാളികൾ വേണമെന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അതാരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. അപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേരു കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മൾ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലേ ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാരെന്നുള്ള അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട് ആ സൈന്യം മുമ്പോട്ട് നീങ്ങാനായി തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി, ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്? എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു, അത് വന്ന് അടിക്കുമ്പോൾ ഭീമനിസ്വരം കേൾക്കുന്നു. ഭീമനിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവ വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു, വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ, ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യും, ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ് ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല, ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക, കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. ഇപ്പൊ യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്, ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8 8

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: സ്വാഗതം തൂവാനം 61-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കേയും രുസ്തത്തിനെയും യമനിലെ തടവറയിലടച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു. ഫട്കയെ തിരക്കി ചെന്ന രുസ്തം എണ്ണയാട്ടുന്ന ചക്കിൽ അദ്ദേഹത്തെ ഒട്ടകത്തിന് പകരം കെട്ടിയിരിക്കുന്നത് കണ്ടു. രുസ്തം കരഞ്ഞുകൊണ്ട് താഴേക്ക് വീണു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 22-ാം ഭാഗം.

ചാട്ട ചീറ്റി വാക്ക് കേട്ടാണ് രുസ്തം മുഖമുയർത്തിയത്. അവൻ്റെ നെറ്റിയിൽ മണ്ണ് ചുംബിച്ചിരുന്നു. ചാട്ടകളുടെ ഭാഷ എല്ലായിടത്തും ഒന്നാണല്ലോ. വേദനയുടെ ചില്ലക്ഷരങ്ങളേ അതിലുള്ളൂ. ഭയന്നവൻ്റെ കയ്യിലകപ്പെട്ടതോർത്ത് അതെന്നും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ പുറത്താണ് ചാട്ട വീണതെന്ന് രുസ്തത്തിന് തോന്നി. പക്ഷേ പുറം വേദനിക്കുന്നില്ല. മുന്നോട്ട് നോക്കി. ചക്കിൻ്റെ ദണ്ടിൽ ഒരടി പോലും നടക്കാൻ കഴിയാതെ ജീവച്ഛവം പോലെ തൂങ്ങിക്കിടക്കുകയാണ് ഫട്കേ.

മുന്നോട്ട് നീങ്ങാനാണ് ഗാഡ് ചാട്ടച്ചുഴറ്റുന്നത്. വായുവിൽ ഫണം വിരിച്ചത് ഫട്കയെ വീണ്ടും വീണ്ടും ആഞ്ഞാഞ്ഞു കൊത്തി. ഫട്കെ മുന്നോട്ട് നീങ്ങാനുള്ള ആഗ്രഹത്തിൽ കാലുകൾ അനക്കി മണ്ണിൽ തൊട്ടവ തുഴഞ്ഞെങ്കിലും ഒരടി മുന്നോട്ട് പോയില്ല. തല ഒടിഞ്ഞു കിടന്നു. ചാട്ട വീണ്ടും തലങ്ങും വിലങ്ങും വീണു. ഉള്ളിലൊരു കടലുണരുന്നത് ഒരുസ്തം അറിഞ്ഞു. കൈകൾ മൂർച്ചയുള്ളൊരു കല്ലിന് ദാഹിക്കുന്നു. വിലങ്ങു പൊട്ടിച്ച് ഒരു ശിലായുഗ മനുഷ്യൻ അലർച്ചയോട് അവനിൽ നിന്ന് പാഞ്ഞ് പുറത്തേക്ക് പോയി. രുസ്തം കുഴഞ്ഞു വീണു. തല്ലിയിട്ടും ഇനി ഒരടി നീങ്ങുന്നില്ലെന്ന് മനസ്സിലായ ഗാഡ് ഫട്കയെ കഴുത്തിലെ വളയത്തിൽ ബന്ധിച്ച ചങ്ങലയിൽ പിടിച്ച് മണ്ണിലൂടെ വലിച്ചിടച്ചുകൊണ്ടുപോയി. മുന്നിലൂടെ നിരങ്ങിപ്പോയപ്പോൾ ഫട്കയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെന്ന് രുസ്തം കണ്ടു. ആ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മന്ത്രം പോലൊരു വാക്ക് അപ്പോൾ രുസ്തം കേട്ടു. കൽപ്പടവുകൾ കടന്ന് പരുക്കൻ സിമെന്റ് തറയിലൂടെ ഉരഞ്ഞ് ചോരയുടെ ഒരു നേർവര സൃഷ്ടിച്ചു പോകുന്നത് കണ്ട് രുസ്തം പിടഞ്ഞെഴുന്നേറ്റു. ഇരു കൈകളിലും ബന്ധിച്ച വിലങ്ങുകളോടെ അവൻ വേച്ച് വേച്ച് പുറകെ ചെന്നു. അങ്ങനെയാണ് ആ സെല്ല് അവൻ കണ്ടുപിടിച്ചത്. ആ സെല്ല് തൻ്റെ സെല്ലിന് മുന്നിലൂടെ പോയി രണ്ട് പ്രാവശ്യം വലത്തോട്ട് തിരിയുമ്പോൾ കരിങ്കല്ലിൻ്റെ ഇടനാഴി തുടങ്ങുന്നു. ഇടനാഴിയിൽ പോലും ഇരുട്ട് വല കെട്ടിയിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഏകാന്ത തടവുകാരുടെ സെൽ. ഇടുങ്ങിയ നരകമുറികൾ. തന്നെ തിരക്കി വന്ന ബൂട്ടുകളുടെ ഒച്ച കേട്ടതോടെ മുന്നോട്ടുള്ള ശ്രമം രുസ്തം ഉപേക്ഷിച്ചു. ഇരുമ്പ് കൂടം കൊണ്ടുള്ളതുപോലെ ഒരിടിയാണ് രുസ്തത്തിൻ്റെ നെഞ്ചിൽ വീണത്. അവൻ ചിതറി പലതായി തെറിച്ചു. ശ്വാസം കിട്ടാനുള്ള കിതപ്പിൽ ഒരു കട്ടച്ചോര തുപ്പി. രുസ്തത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി സെല്ലിലടച്ച വാർഡൻ ഒരു കാര്യം കൂടി ചെയ്തു. ഗോതമ്പ് കഞ്ഞി പകരാൻ വച്ചിരുന്ന ഇരുമ്പ് പാത്രം ചവിട്ടി ഞണുക്കി പുറത്തേക്ക് തെറിപ്പിച്ചു. മൂന്ന് ദിവസത്തേക്ക് രുസ്തത്തിന് കുടിനീര് പോലും നിഷേധിക്കപ്പെട്ടു. അതിനുശേഷം ഫട്കെ അവന് കാണാൻ പറ്റിയില്ല. വിശപ്പിലും ദാഹത്തിലും തളർന്ന് അർത്ഥബോധത്തിൽ തടവുമുറിയിൽ രുസ്തം കിടന്നു. അകന്നകന്നു പോകുന്ന ബൂട്ടുകളുടെ ഉച്ച പോലെ ഫട്കയെ കാണാമെന്ന പ്രതീക്ഷ അകന്നകന്നു പോയി.

മൂന്ന് ദിവസത്തെ വിശപ്പിനും ദാഹത്തിനും ഒടുവിലത്തെ രാത്രിയിൽ ഒരു വൃത്തികെട്ട തൊട്ടി അവൻ്റെ ഇരുമ്പഴിക്ക് പുറത്ത് വയ്ക്കപ്പെട്ടു. തടവുമുറികൾക്ക് പുറകിലെ പൊതു കക്കൂസിൽ ഉപയോഗിച്ചിരുന്ന തൊട്ടിയായിരുന്നു അത്. അതിലഴുക്കും ദുർഗന്ധവും കുമിഞ്ഞു നിന്നു. ആളുകളെ വൃത്തിയാക്കാൻ അത് ഉപയോഗിച്ചിരുന്നെങ്കിലും അതിനെ ആരും വൃത്തിയാക്കിയിരുന്നില്ല. തുരുമ്പും മഞ്ഞപ്പാടുകളും നിറഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്ത് കിടന്ന വെള്ളം രുഷ്ടത്തിനെ ഭ്രാന്തനാക്കി. ഇരുമ്പടികളിലൂടെ കൈ പുറത്തേക്കിട്ട് ആ തൊട്ടി എത്തിപ്പിടിച്ച് നാവ് കഴിയുന്നത്ര പുറത്തിട്ട് അവനത് കുടിക്കാൻ ശ്രമിച്ചു. മുക്കാലും തറയിൽ തുളുമ്പിപ്പോയതേയുള്ളൂ. ജലം തറയിൽ തയ്യാറാഹിത്യത്തിൻ്റെ ചിത്രം വരച്ചു. ആ രാത്രിയിലാണ് പതിവ് തെറ്റിയ ഒരു മണിനാദം അവൻ ഇടനാഴിയിൽ കേട്ടത്. സാധാരണ പകൽ ഒരു നേരം മാത്രമേ മണിയടികൾക്കൂ. അന്നേരം ഇരുമ്പഴി തുറക്കപ്പെടും, പാത്രത്തിൽ അരത്തവി കഞ്ഞി വീഴ്ത്തപ്പെടും, ജീവിച്ചിരിക്കാനുള്ള ഔദാര്യം. ആ രാത്രിയിൽ എന്തിനാണ് മണിയടിക്കുന്നതെന്ന് രുസ്തത്തിന് മനസ്സിലായില്ല. നിലാവ് ഇടനാഴിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ഇരുട്ടു. അതിൻ്റെ ഇടവേളകളിൽ നിന്ന് കൽത്തൂണുകളിൽ ഒന്നിൻ്റെ അടുത്ത് നിന്നാണ്

ശബ്ദം കേൾക്കുന്നത്. അവിടെ നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ രുസ്തം ശരിക്കു കണ്ടു. അവളുടെ പെറ്റിക്കോട്ടിൽ നിലാവിൻ്റെ ചിത്രത്തുന്നലുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാത്ര അവൾ ഓടി മറിഞ്ഞു കഴിഞ്ഞു. അവളുടെ കുഞ്ഞിപ്പാദങ്ങളുടെ പാദസരങ്ങളിൽ നിന്ന് തന്നെയാ ആ മണിയൊച്ച കേട്ടത്. ജയിലധികൃതരുടെ ആരുടെയെങ്കിലും മകളാകും. ഒരുപക്ഷെ ഇതിനുള്ളിൽ കുടുംബമായി താമസിക്കുന്ന അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകളുടെ തടവ് മുറികൾ ഇവിടെ എവിടെയെങ്കിലും കാണും. പക്ഷെ അങ്ങനെ ഒന്നതിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. അല്ലെങ്കിൽ കണ്ണു പറ്റിച്ചതാവും. പക്ഷേ അതിനുശേഷമുള്ള പല രാവുകളിലും ഇടനാഴിയിൽ രുസ്തമാസ്വരം കേട്ടു. ഫട്കെ ഉറങ്ങിയിരുന്നില്ല. ഇരുട്ടുമുറിയിൽ കാലം സൃഷ്ടിച്ച മുറിവിലൂടെ ദൈവത്തിൻ്റെ നിലാവ് വീണു ചിതറുന്നു. ഒപ്പം ആ കൊലുസിലെ മുത്തുമണികളും. മരണത്തിനപ്പുറത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി, അവളുടെ കാലൊച്ചകൾ നിലാവിൽ നിലയ്ക്കാത്ത നീറുന്ന കാലൊച്ചകൾ.

0: കൈയും കാലും നുറുങ്ങുന്ന വേദന. തല ചരിച്ചു നോക്കാം വയ്യ, പക്ഷെ അവൾ വന്നു എന്നറിയാം. ഒച്ച ഏതുമില്ലാതെ ഉറക്കം മുറിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് അവൾ നിലാവ് വകഞ്ഞെത്തുന്നു. തൂവൽ പോലെ ആ കുഞ്ഞു വിരലുകൾ കൈമുട്ടിലെ ഉരിഞ്ഞുപോയ തൊലിയിൽ കാൽപാദത്തിലെ വ്രണത്തിൽ തലോടുകയാണ്. ഫട്കെ ഉള്ളിൽ കരഞ്ഞു. അവൾ ഫട്കയുടെ ചെവിയോട് ചുണ്ടു ചേർത്തു പറഞ്ഞു,
1: കഴിയില്ലെനിക്ക്
2: കഴിയും.
0: അവളയാളെ താങ്ങി ഉയർത്തി ചുവരിനോട് ചേർത്തിരുത്തി ഫട്കെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടി. വാക്കുകൾ ഹിമക്കട്ടകളായി തൊണ്ടയിൽ കുടുങ്ങി. അവൾ മുന്നോട്ടു നീ. അവൾ കമ്പിയഴികളിൽ തൊട്ടതും അഴികൾ മെഴുകുപോലെ വളഞ്ഞു. ഇടനാഴിയിൽ പടക്കുതിരകളെപ്പോലെ പായുന്ന ബോട്ടുകളുടെ ശബ്ദം കേട്ടാണ് രുസ്തം സെല്ലിൽ ഉണർന്നത്. നിരങ്ങി നിരങ്ങി കമ്പിയഴികൾക്കെടുത്തെത്തി അവൻ പുറത്തേക്ക് ശ്രദ്ധിച്ചു. വിസിലടിയും ടോർച്ചിൻ്റെ മിന്നലുകളും. ആരൊക്കെയോ ഉറക്കെ ഉറക്കെ ബഹളം വയ്ക്കുന്നു, പരസ്പരം പഴിക്കുന്നു.
3: അഴികൾ വളയ്ക്കാൻ അവൻ എത്ര ആരോഗ്യമോ?
0: എന്താണ് സംഭവിച്ചത്? എന്താണ്? പകൽ ചില ഗാർഡുകളുടെ സംസാരത്തിൽ നിന്നാണ് രുസ്തത്തിന് കാര്യം പിടികിട്ടിയത്. ഫട്കെ ജയിൽ ചാടിയിരിക്കുന്നു. തൂവാനം തുടരുന്നു അടുത്ത ദളത്തിൽ.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 എഫ് എം ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്.

ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30

റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ആൽക്കഹോളിസം എങ്ങനെ ലിവറിനെ ബാധിക്കുന്നു?
3: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമുണ്ട്. ഇപ്പം സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ

0: ഫാറ്റി ലിവർ. ഇത് ശരിക്കും അധികം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തന്നെയാണ്. ഒരുവിധം വരെ ലിവർ സഹിക്കും ഡീടോക്സിഫിക്കേഷൻ. അതിനപ്പുറം വരുമ്പോഴാണ് കൊഴുപ്പ് ഇതിൻ്റെ ഇതിലേക്ക് അടിഞ്ഞു കൂടുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് കുഴപ്പമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഫാറ്റി ലിവർ ഗ്രേഡ് വൺ. രണ്ടാമത്തേതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് ടു. ഇവിടെ ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റോസൈറ്റ്സ് ഇൻഫ്ലെയിംഡ് ആവാൻ തുടങ്ങും. സെക്കൻഡ് ഗ്രേഡിൽ കൊഴുപ്പ് അടിയുകയും എന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. തേർഡ് ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫൈബ്രോസിസ്, അതിനകത്ത് സ്കാറിങ് ഒക്കെ വരാൻ തുടങ്ങും,
1: സെൽസ്
0: നശിക്കാൻ തുടങ്ങും. പക്ഷെ എന്നാലും അത് തിരിച്ചു വരാൻ പറ്റും. എന്നാൽ ഫോർത്ത് ആകുന്ന സ്റ്റേജാണ് സിറോസിസിലേക്ക് പോകും. അപ്പം ഓരോ സെല്ലും നശിച്ച് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇതാണ് ഒരു കണ്ടീഷൻ. ഇതിന്റെ മെയിൻ കാരണം ആൾക്കഹോളാണ്. ആൾക്കഹോള്, പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, എടുക്കുന്ന ഒരുപാട് ഡ്രഗ്സും ഹെപ്പറ്റോടോക്സിക് ആണ്. ആൾക്കഹോളൊക്കെ കുടിച്ചാലും ഒരു 80% ആൾക്കഹോൾ ചെന്നാൽ പോലും ലിവർ ഡീടോക്സിഫൈ ചെയ്യും. അതിന് മേലിലേക്ക് പോകുമ്പോഴാണ് ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിന് കൂടുതൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് A, B, C ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പെട്ടെന്ന് വരും. ശുദ്ധമല്ലാത്ത ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയും. കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടെയും കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടെയും പകരുന്ന ഒരു അസുഖമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇത് പകർച്ചവ്യാധി പോലെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അസുഖമാണ്. രണ്ടാഴ്ച കൊണ്ട് അസുഖം മാറി. നമ്മൾ ആദ്യമേ ഫീവർ, പെയിൻ ഇൻ ഈ ഹൈപ്പോകോൺഡ്രിയം എന്ന് പറയും, ഈ ലിവർ ഇരിക്കുന്ന ഭാഗത്ത് പെയിൻ വരും, ഈ റൈറ്റ് സൈഡ് ഓഫ് അപ്പർ അബ്ഡമൻ. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. സൂക്ഷിച്ച് ആഹാരമൊക്കെ കഴിച്ച്, മരുന്നും കഴിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ബി ആൻഡ് സി അങ്ങനെയല്ല. ബി മിക്കവാറും സിംറ്റം ഇല്ലാതെ ഒരുപാട് നാളിരിക്കും, മിക്കവാറും നല്ല ബ്ലഡ് ടെസ്റ്റിലായിരിക്കും വരുന്നത് ചിലർക്ക്. എന്നാൽ ബ്ലഡ് സിംറ്റമായിട്ടും വരും. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇങ്ങനെ പകരുന്നതല്ല. മിക്കവാറും ഈ ആശുപത്രികളിൽ നിന്ന് സൂചികളിൽ കൂടെ ഇൻട്രവീനസ് ഇഞ്ചക്ഷനിൽ കൂടെ, ഇനി ഡ്രഗ്സ് കഴിക്കുന്നവര് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം, കൂടാതെ സെക്ഷൽ ഇത് വരുന്ന ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, ഈ ഉമിനീരിൽ കൂടിയും സെമിനിൽ കൂടിയും ഒക്കെ ഇത് സെക്ഷൽ കോണ്ടാക്ട് വഴിയൊക്കെ പകരും. അപ്പൊ ഇതാണ് ബിയും സിക്കുള്ള. ഇത് ചിലപ്പോൾ ചികിത്സിക്കാതിരുന്നാല് സിറോസിസിലേക്ക് പോവുക, പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിലും ഭയാനകമായ ഒരു കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഇതും ഒരു ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇത് ഭയങ്കര സൂക്ഷിച്ച്
1: കൈകാര്യം.
0: ഇതും ഇതേപോലെ ബിയിലെ പോലെ തന്നെ സൂചികളിൽ കൂടിയും സെക്ഷൽ കോണ്ടാക്ട് വഴിയും ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഇടയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ സിറോസിസ് ഉള്ളവരിലോ ഹെപ്പാറ്റിക് ഇൻഫെക്ഷൻ ഉള്ളവർക്കോ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയാനകം മാറും. എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ്, വളരെ കെയർഫുള്ളായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ് ലിവർ സിറോസിസിലേക്ക് പോകുന്നതിന് മുമ്പേ ആണെങ്കിൽ. അപ്പോൾ ആൾക്കഹോളിസത്തിന് ഇതിനുള്ള ആൾക്കഹോളിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ആൾക്കഹോളിസം തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ആൾക്കഹോളിസം ഡ്യൂസ്ഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ആൾക്കഹോൾ യൂസ്ഡ് ഡിസീസ്, അല്ലെങ്കിൽ ആൾക്കഹോൾ ഡിപ്പെൻഡന്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതൊരു അസുഖം പോലെ തന്നെ കാണണം. കാരണം ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഇമ്മ്യൂണിറ്റി പോകുന്ന ഒരു ഡിസോർഡറാണ് ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് ആൾക്കഹോൾ ചെല്ലുന്നത് കൊണ്ട് ആ കഴിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ഹെൽത്തിനെ കുറിച്ച് ബോധം വരുന്നില്ല, അയാളുടെ ചുറ്റുമുള്ളവരുടെ ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് കാണാൻ പറ്റുന്നില്ല. സൊസൈറ്റിയോട് പോലും ഉള്ള ഒബ്ലിഗേഷൻ ഇയാൾ വിട്ടുപോകുന്നുണ്ട്. അത് ബിഞ്ചിങ് ഓഫ് ആൾക്കഹോൾ എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാണെങ്കിലും ലാർജ് എമൗണ്ട് ഓഫ് കുടിച്ചാലും ഒക്കെ വരാം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി മുൻപേ തന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് പോകും, സിറോസിസിലോട്ടൊക്കെ പോകും, ഫാസ്റ്റായിട്ട് പോകും. അപ്പം ഇതുണ്ടാവുന്നത് കൊണ്ട് ഇപ്പം WHO കണക്കനുസരിച്ച് ഈ ആൾക്കഹോളിസം കൊണ്ടുണ്ടാവുന്ന ഡെത്ത് എത്ര മില്യനാണ്. റോഡ് ആക്സിഡന്റ് ഒക്കെ കണക്ക് നോക്കിയാലും അത് വളരെ മുന്നിലാണ്. അപ്പൊ ശരിക്കും ഇതിനൊരു ട്രീറ്റ്മെന്റും ലൈഫ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുമാണ് വേണ്ടുന്നത്. ശരിക്കും അവരെ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല, കാരണം നിർത്താൻ ശ്രമിക്കുമ്പം വിഡ്രോയൽ സിംറ്റംസ് കാണും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിനും ബ്രെയിൻ എഫക്റ്റഡ് ആവും. ബ്രെയിൻ എഫക്റ്റഡ് ആവുമ്പോൾ ശരിക്കും അവരെ ഒരു വേരിയേഷൻ, നോർമലി അവർ വേരി ചെയ്യാൻ തുടങ്ങും. ഇവരുടെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും, ഇവർ റിയാക്ട് ചെയ്യുന്ന ഭയങ്കരമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ആൾക്കഹോളിസം മാത്രമല്ല ഈ ഡ്രഗ് അബ്യൂസും ആൾക്കഹോളിസം ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് അബ്യൂസുകൾക്ക് കാരണമാവുന്നത്. അപ്പം ഇത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട്

0: ഒരു നിരീക്ഷണത്തിൽ കിടന്ന് തന്നെ ട്രീറ്റ് ചെയ്യുകയും കൂടെ തന്നെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും കൂടെ കൊടുത്താലേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു വലിയ ഈ ഒരു ഡിസോർഡർ ഒരു വലിയ കാരണമാണ്. സിറോസിസിനാണെങ്കിലും അതിന് മുമ്പേ ഉള്ള ലിവർ ഡിസീസ് ആണെങ്കിലും സിറോസിസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടുന്നതാണ്.
1: ഡോക്ടർ, ലിവർ സിറോസിസിനെ കുറിച്ച് ഒന്നുകൂടെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: ലിവർ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഥിരമായ നീർവീക്കം ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു സ്കാറിങ് ഉണ്ടാവും, ഫൈബ്രോസിസ്. ഫൈബ്രോസിസ് സ്കാറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ്. അപ്പൊ ഈ സ്കാറിങ് നമ്മൾ വടക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ലിവറിന് ഉണ്ടാകുന്നതാണ് ലിവർ സിറോസിസ്. കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സിറോസിസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ട് നീണ്ടു നീണ്ടു നീണ്ടു പോയി ഇൻഫ്ലമേഷൻ നീണ്ടു നിൽക്കുകയും പിന്നെ അത് സ്കാറുകളായി മാറുകയും ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്.
1: സിറോസിസ്
0: ആയിട്ട് മാറുകയാണ്. ഇത് വളരെ പതുക്കെയാണ് രൂപപ്പെടുന്നത്, അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ആദ്യമേ പതുക്കെയാണ് ലക്ഷണങ്ങളിലേക്ക് വരുന്നത്.
1: സിറോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മദ്യപാനം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും, പൊണ്ണത്തടി, ഓട്ടോമിൻ ഡിസോർഡേഴ്സ് കുറച്ചുണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ട്, മെറ്റബോളിസത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ നോൺ ആൾക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ സിറോസിസ് ഉണ്ടാവാം. പിന്നെ ഹീമോക്രോമറ്റോസിസ്, അമിതമായ അയൺ അടിഞ്ഞുകൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സിറോസിസ് ഉണ്ട്.
1: സിറോസിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: കടുത്ത ക്ഷീണം, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം നമ്മൾ കാണുന്നത്, മഞ്ഞയായ കണ്ണ്, തൊക്കിന്റെ മേളിലൊരു മഞ്ഞ നിറം, ബ്ലീഡിങ്. കാരണം ഈ ബ്ലീഡിങ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എല്ലാം ലിവറിലാണ് ഉണ്ടാവുന്നത്. വിശപ്പില്ലായ്മ, കൈപ്പത്തി എല്ലാം ചുമന്നിരിക്കും, ഓക്കാനം, ഛർദി, കാലുകളിലും വയറ്റിലും നീര് കൊള്ളും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട്, അമിതമായി വെയിറ്റ് കുറയും. വെയിറ്റ് ലോസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. വയറിൽ നീർക്കെട്ടുകൾ ഉണ്ടാകും, അസൈറ്റിസ്. പിന്നെ ബിൽറൂബിനൊക്കെ എല്ലായിടവും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഇച്ചിങ് ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട് ഈസോഫാജിൽ വെരിസസ്, ഈസോഫാഗസ് അന്നനാളത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാകും, അതേപോലെ ഏനൽ ഓർഫിസൈസിന്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാകും. അപ്പൊ ഹെമറോയിഡ്സ് പോലുള്ള അതിൽ കൂടി ബ്ലീഡിങ് ഉണ്ടാവാം, ഇന്റേണൽ ബ്ലീഡിങ്സ് എല്ലായിടത്തും ഉണ്ടാവാം. പിന്നെ മെന്റൽ കണ്ടീഷൻ വളരെ മോശമാവും, ബ്രെയിനിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രൗസിനെസ്, സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസം, മൂഡ് ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഗൈനക്കോമാസ്റ്റിയ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്.
1: സിറോസിസിന്റെ ചികിത്സാവിധികൾ എന്തൊക്കെയാണ്?
0: ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ആദ്യം, അത് കഴിഞ്ഞ് കാരണം എന്താണോ അതിന് ട്രീറ്റ് ചെയ്യണം. കൂടാതെ ഡയറ്റ് പ്ലാൻ ചേഞ്ച് ഉണ്ട്, ആൾക്കഹോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം, നല്ല മെഡിസിൻ. സിറോസ് എത്തുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത്
1: മാറ്റാവുന്നതാണ്.
0: കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നാൽ സിറോസിസ് വന്ന് ലിവർ ഫെയിലിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്.
1: ലിവർ പോലെ തന്നെ പ്രാധാന്യമുണ്ട് പാൻക്രിയാസിനും, അതിനെ പറ്റി കൂടി.
0: ലിവറിനോട് ചേർന്ന് തന്നെ ഡ്യൂഡിനത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എക്സോക്രൈനും എൻഡോക്രൈനും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഡയറക്റ്റ് വരുന്ന ഹോർമോണാണ്, നമുക്ക് അറിയാം. ഇൻസുലിൻ, പിന്നെ ഗ്ലൂക്കാഗോൺ. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാണ്, ഗ്ലൂക്കാഗോൺ നേരെ തിരിച്ചാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. പിന്നെ മറ്റേ സെൽസ് എന്ന് വെച്ചാൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, എൻസൈംസ് ഉണ്ടാവും. ഇതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇവിടെയാണ് ബൈകാർബണേറ്റ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ആസിഡ് ന്യൂട്രലൈസ്, പിന്നെ കൈമോട്രിപ്സിൻ, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, അങ്ങനെ ഇതടങ്ങുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്.
1: പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം?
0: അത് ഇൻഫ്ലമേഷൻ ആണ് ആദ്യത്തേത്. അത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. അക്യൂട്ട് ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി പോലെ കൈകാര്യം ചെയ്യേണ്ടി വരും, എന്നാലും മെഡിസിൻ കൊണ്ടും തടയാവുന്നതാണ്. ക്രോണിക്ക് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന പതുക്കെ പതുക്കെ ഉണ്ടാവുന്ന പാൻക്രിയാറ്റിസാണ്. പിന്നെ കൂടാതെ കാണുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്, ഇത് മൂന്നുമാണ്. പിന്നെ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ കൊണ്ട് ഡയബറ്റീസ് മെലിറ്റസ് 2 അതുണ്ടാവും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചെറുകുടലിന്റെ മറ്റു ഭാഗങ്ങൾ, ജജിനം, ഇലിയം, അതൊക്കെ എന്താണ് ഘടനയും പ്രവർത്തനവും ഒന്ന് വിശദീകരിക്കാമോ?
0: അപ്പൊ നമ്മൾ ചെറുകുടലിന്റെ ഡ്യൂഡിനം കഴിഞ്ഞു. ഏകദേശം 6 മുതൽ 7 മീറ്റർ വരെ നീളമാണ് ചെറുകുടലിനുള്ളത്. ഇതിൽ 2.5 മീറ്റർ ഡ്യൂഡിനത്തിന്റെയും ഇലിയത്തിന്റെയും നടുക്കുള്ള

0: ഭാഗമാണ് ജിജിനം. അപ്പം ഇതിപ്പോൾ ഓൾറെഡി ഡിയോഡിനത്തിൽ ആൽക്കലീനായി എല്ലാ എൻസൈമും കുഴഞ്ഞ് ഒരു കൈമാണ് ജിജിനം സ്വീകരിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ആഗിരണം ചെയ്യേണ്ട എല്ലാ പോഷകങ്ങളും 90% ഇവിടെ ആഗിരണം, 95% ഇവിടെ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നിറച്ച് വിരലുകൾ പോലുള്ള മൈക്രോവില്ലകൾ കാണാം. ഈ മൈക്രോവില്ലകൾ ധാരാളം ധമനികൾ, രക്തധമനികൾ ഉള്ളത് കൊണ്ട് ഇവ വളരെ ചുമന്നാണ് കാണുന്നത്. ഈ രക്തധമനികൾ വഴിയാണ് എല്ലാം ആഗിരണം ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായും ഷുഗറായും പ്രോട്ടീൻ അമിനോ ആസിഡായിട്ടും ഇവിടുന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റ് പക്ഷേ ലിംഫാറ്റിക്സ് കൂടെയാണ് ആഗിരണം ചെയ്യുന്നത്. ഇവ പോർട്ടൽ വെയിൻ വഴി നേരെ പോകുന്നത് ലിവറിലേക്കാണ്, കാരണം പിന്നത്തെ കാര്യങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. ഇതാണ് ജിജിനത്തിന്റെ ഘടനയും പ്രവർത്തനവും. ചെറുകുടലിന്റെ അവസാന ഭാഗമാണ് ഇലിയം. മുമ്പേ തന്നെ പറഞ്ഞ 6-7 meter ഉള്ളതിൽ 3.5 meter ഏറ്റവും നീളം കൂടുതൽ ഇലിയത്തിനാണ്. പോഷകം ഏകദേശം 95% ജിജിനത്തിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇലിയത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇതിൽ വൈറ്റമിൻ ബി12 ആഗിരണം പ്രധാനമായിട്ടും നടക്കുന്നത് ഇലിയത്തിലാണ്. പിന്നെ ഇലിയത്തിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വില്ലകൾ അത്രയും വലുതുമല്ല, കുറവുമാണ്. എന്നാൽ ഒരുപാട് ലിംഫാറ്റിക്സ് അതിനകത്ത് കാണാൻ പറ്റും. അത്രയും ലിംഫാറ്റിക്സ് പേഴ്സ് പാച്ചസ് എന്ന് പറയും, നമുക്ക് ജിജിനത്തിൽ കാണാൻ കഴിയില്ല. വെള്ളവും വൈൽഡ് സോൾട്സ് ആൻഡ് വൈറ്റമിൻ ബി12 ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്.
1: വൻകുടൽ എന്താണ് അതിന്റെ പ്രവർത്തനം കൂടെ ഒന്ന് വിശദീകരിക്കുക.
0: ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗമായിട്ടാണ് വൻകുടൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമേറിയ ഭാഗവും ഇതാണ്. ഇത് തന്നെയാണ് പോഷകങ്ങളുടെ ആഗിരണം ചെറുകുടലിൽ കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന കൈ വെള്ളവും മാലിന്യവും കൂടെ കൂടി സ്വീകരിക്കുന്നത് വൻകുടലാണ്. ചെറുകുടൽ വന്ന് ചേരുന്നത് വൻകുടലിലെ സീക്കം എന്ന ഭാഗത്താണ്. ഈ സീക്കം എന്ന ഭാഗത്താണ് അപ്പൻഡിക്സും കാണുന്നത്. നമ്മളൊക്കെ എല്ലാം പരിചയമുള്ള അപ്പൻഡിസൈറ്റിസ് എന്ന് എപ്പോഴും കേൾക്കുന്ന അപ്പൻഡിക്സും വന്ന് ചേരുന്നത് അവിടെയാണ്. ഇവിടുന്ന് സീക്കം വളഞ്ഞ് മേപ്പോട്ട് കയറും, ഏതാണ്ട് ലിവർ വരെ മേപ്പോട്ട് പോകും. അതാണ് അസെൻഡിങ് കോളൻ. മേപ്പോട്ട് കയറുന്നുണ്ട് ആരോഹണ വൻകുടൽ എന്ന് പറയും. ഇവിടെ നിന്ന് വളഞ്ഞ് ഇടതുവശത്തിരിക്കുന്ന സ്പ്ലീനിലേക്ക് വയറിന്റെ മേളിൽ കൂടെ പോകും. അതിന് ട്രാൻസ്വസ് കോളൻ എന്നാണ് പറയുന്നത്. അവിടുന്ന് താഴേക്ക് അപ്പം ഇറങ്ങി വരുന്നോണ്ട് അതിന് ഡിസെൻഡിങ് കോളൻ അല്ലെങ്കിൽ അവരോഹണ വൻകുടൽ എന്നാണ് പറയുന്നത്. ഇത് വളഞ്ഞ് സിഗ്മോയിഡ് കോളൻ ആയി അത് രക്തത്തിലേക്ക് പോകുന്നു. സീക്കത്തിൽ സ്വീകരിക്കുന്ന മലിനം വെള്ളം നിറഞ്ഞതാണ്. ഏകദേശം 1.5 liter വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളത്തിന്റെയും ലവണത്തിന്റെ അബ്സോർപ്ഷൻ ആണ് വൻകുടലിൽ നടക്കുന്നത്. അത് അസെൻഡിങ് കോളൻ അല്ലെങ്കിൽ ആരോഹണ വൻകുടലിൽ കൂടി ട്രാൻസ്വസ് കോളനിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഈ വെള്ളവും ലവണങ്ങളും അബ്സോർബ് ചെയ്യും. പിന്നെ കട്ടിയായ ഒരു സാധനമാണ്, ഖരരൂപത്തിലുള്ള മാലിന്യമാണ് ഡിസെൻഡിങ് കോളനിലേക്ക് കടന്നു വരുന്നത്. അത് സിഗ്മോയിഡ് കോളനിലേക്ക് കയറി വരുമ്പോൾ കംപ്ലീറ്റ് ഖരരൂപമായി അവിടുന്ന് രക്തത്തിലേക്ക്. അത് ശരിക്കും രക്തമാണ് മലം സ്റ്റോർ ചെയ്യുന്ന സംഭരണി. അതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് ഏനൽ സ്പിഞ്ചർ അല്ലെങ്കിൽ ഏനസ്. ഇതുവഴിയാണ് നമ്മൾ മലശോധനം പുറത്തേക്ക് കളയുന്നത്. ഈ ഏനസിൻ്റെ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ചുറ്റുമുള്ള ന്യൂറോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രം മൗത്ത് ടു ഏനസ് മ്യൂക്കസിനകത്ത് കുറേ ന്യൂറോൺസ് ഉണ്ട്. ഈ ഏനസ് നിറയുമ്പം കൊടുക്കുന്ന ഒരു റിഫ്ലക്സ് ഉണ്ട്. ആ റിഫ്ലക്സ് ആണ് നമുക്ക് ഡിഫിക്കേഷന് വേണ്ടിയുള്ള ഏനസ് സ്പിഞ്ചർ ഓപ്പണിംഗ് നടന്നിട്ട് നമ്മൾ ഡിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ മലശോധനം നടത്തുന്നത്. ഇവിടെയാണ് അലിമെന്ററി കനാൽ എൻഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഗട്ട് മൈക്രോബയോമ. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയും കൺട്രോൾ ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോമയാണ്. കോളനുള്ളിൽ, പ്രത്യേകിച്ച് വൻകുടലിൽ, ബാക്കിയൊന്നും ഈ ഒരു കോളനകത്ത് ഈ മൈക്രോബയോമ ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, വൈറസ് എല്ലാം ചേർന്നത് കോടിക്കണക്കിന് ഉണ്ടാവുന്ന ഒരു ഫ്ലോറയാണ്. അതാണ് ആ ഫ്ലോറയാണ് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് സിറട്ടോണിൻ, മെലറ്റോണിൻ എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. സിറട്ടോണിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സിറട്ടോണിനാണ്. മെലറ്റോണിനും എല്ലാം അതേ ഫംഗ്ഷനാണ്. അങ്ങനെ ഇത് 1-2 അല്ല, ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പം ഗട്ട് ബ്രെയിൻ ആക്സസ് നിലനിർത്തുന്നത് ഈ മൈക്രോബയോമയാണ്. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഡയറക്റ്റ് സിഎൻഎസുമായിട്ടുള്ള ഒരു കണക്ഷനാണല്ലോ. അതിനകത്ത് വരുന്ന മെയിൻ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ന്യൂറോ എൻഡോക്രൈൻ, അപ്പൊ എൻഡോക്രൈനുമായിട്ടുള്ള കണക്ഷൻ, ന്യൂറോ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി നിലനിർത്തുക, ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സസ്, ഹൈപ്പോതലാമസുമായിട്ടുള്ള കണക്ഷൻ, എൻഡ്രിക് നെർവസ് സിസ്റ്റം, അത് നേരത്തെ നമ്മൾ പറഞ്ഞ് വയറിനകത്ത് ഉള്ള നെർവസ് സിസ്റ്റം, അത് ഭയങ്കര ട്രില്യൻസ് ഓഫ് ന്യൂറോൺസ് അടങ്ങിയ ഒരു നെർവസ് സിസ്റ്റമാണ്. പിന്നെ വേഗസ് നെർവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഗട്ട് മൈക്രോബയോമ. ഇത് ഇത്രയുമാണ് ഗട്ട് ബ്രെയിൻ ആക്സസ്. ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും നന്നായി ഇമ്മ്യൂണിറ്റി, ഇമോഷൻ,

0: എല്ലാം നന്നായി പോകുന്ന ഒരു മനുഷ്യ ശരീരം നന്നായി ഹെൽത്തി ഹാർമോണിയസ് ഫ്ലോയിൽ ഒഴുകുന്നത് ഈ ഒരു ഗട്ട് മൈക്രോബയോമേ ഉള്ളതുകൊണ്ടാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Stay tuned to Radio Santhunam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
4: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 88 4 8 5 5 8 7 8 5.

പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 June, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും

എഫ് എം ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് 29-30 June, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത ഇടപെടലിനെ തുടർന്ന് തങ്ങളുടെ നിലപാട് തിരുത്തി സെനറ്റിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ. ട്രംപിന്റെ ഇറാൻ യുദ്ധനയങ്ങളെയും സൈനിക അധികാരങ്ങളെയും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന യുദ്ധ അധികാര പ്രമേയം ബുധനാഴ്ച രാത്രി വൈകി നടന്ന വോട്ടെടുപ്പിൽ സെനറ്റ് തള്ളി. 47-നെതിരെ 50 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടത്. നഷ്ടപ്പെട്ടു പോയത് കാലുകൾ മാത്രമല്ല തങ്ങളുടെ സ്വപ്നങ്ങളും ജീവിക്കാനുള്ള പ്രതീക്ഷകളുമാണെന്ന് കരുതിയ നിരാശരായ ഒട്ടനവധി മനുഷ്യർക്ക് പ്രതീക്ഷയുടെ പുതുവെട്ടം നൽകുകയാണ് ലൈഫ് ആൻഡ് ലിംബ് എന്ന സംഘടന. അപകടങ്ങൾ മൂലവും രോഗങ്ങൾ കാരണവും കാലുകൾ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ ലൈഫ് ആൻഡ് ലിംബ് പ്രത്യേക ഡിന്നർ നൈറ്റ് സംഘടിപ്പിക്കുന്നു. June 28 ഞായറാഴ്ച വൈകുന്നേരം 4:30 മുതൽ ന്യൂയോർക്കിലെ ഓറഞ്ച് ബർഗിലുള്ള ദി സിറ്റാർ പാലസിലാണ് ചടങ്ങ് നടക്കുക. ജനറൽ കോർഡിനേറ്റർമാരായ പോൾ കറുകപ്പള്ളിൽ, നോഹ ജോർജ് എന്നിവർക്കൊപ്പം ഇവന്റ് കോർഡിനേറ്റർമാരായ ഷെറിൻ എബ്രഹാം, ബിജു ചാക്കോ, സാം ബേബി സാമുവൽ, അജിത് കൊച്ചൂസ് എന്നിവരും പരിപാടിയുടെ സംഘാടനത്തിന് നേതൃത്വം നൽകുന്നു. അർഹരായ ആളുകളിലേക്ക് കൃത്രിമ കാലുകൾ എത്തിക്കുന്നതിലൂടെ അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും പ്രത്യാശയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെ അംഗവൈകല്യമുള്ളവർ നേരിടുന്ന കടുത്ത വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ഒത്തുചേരൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയന്റെ കീഴിൽ നോർത്ത് കരോലിനയിലെ ട്രയാഡ് പ്രൊവിൻസ് ഔദ്യോഗികമായി നിലവിൽ വന്നു. കേരള മുൻ DGP മുഹമ്മദ് യാസിൻ മുഖ്യ അതിഥിയായ ചടങ്ങിൽ WMC ഗ്ലോബൽ ചെയർമാൻ തോമസ് മൊട്ടയ്ക്കൽ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകുകയും പുതിയ ഭാരവാഹികൾക്ക് സ്ഥാന ചുമതല നൽകുകയും ചെയ്തു. ജൂലൈ ആദ്യവാരം ചിക്കാഗോയിൽ നടക്കുന്ന PCNA കോൺഫറൻസിൽ വനിതകളുടെ ശാരീരിക മാനസിക

ആത്മീയ മേഖലകളിലെ സമഗ്ര ആരോഗ്യത്തെ ആസ്പദമാക്കി പ്രചോദനാത്മകവും വിജ്ഞാനപ്രദവുമായ ചർച്ച സംഘടിപ്പിക്കുന്നു. ജൂലൈ 4 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:45 ചർച്ച ആരംഭിക്കും. പ്രധാന സമ്മേളന വേദിയുടെ രണ്ടാം നിലയിലുള്ള നിർവാണ ബിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഡോക്ടർ ജോയ്സ് ജോസഫാണ് മോഡറേറ്റർ. ഡോക്ടർ ജ്യോതി ബെൻ, ഡോക്ടർ ആശ ജോൺ, ഫാമിലി നഴ്സ് പ്രാക്ടീഷണർമാരായ ഡോക്ടർ സൂസൻ മാത്യു, ഷെൻസി വർഗീസ്, ഷൈനി

0: പ്രൊവിൻസായി നിലവിൽ വന്നു. കേരള മുൻ ഡി ജി പി മുഹമ്മദ് യാസിൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡബ്ല്യു എം സി ഗ്ലോബൽ തോമസ് മൊട്ടയ്ക്കൽ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികൾ സ്ഥാന ചുമതല ഏറ്റെടുത്തു. റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 13 പ്രദേശങ്ങളിലും ക്രൈമിയ ഉപദ്വീപിലും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. 660 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത്. യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിതരാക്കുന്നതിന് 40 ദിവസത്തെ ആക്രമണത്തിന് ഉത്തരവിട്ടതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടക്ക് കടക്കാൻ സമാന്തര പാതകൾ തെരഞ്ഞെടുത്താൽ സുരക്ഷ ഉറപ്പു നൽകാനാകില്ലെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയതോടെ ഇതുവഴി പോയ കപ്പലുകളുടെ എണ്ണം കുറഞ്ഞു. തായ്വാൻ കപ്പലിന് നേരെ ഇറാൻ വെടിയുതിർത്തതും ഗതാഗതം കുറയാൻ കാരണമായി. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കപ്പലുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം യു ഏജൻസിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർത്തിവച്ചു. 2020 ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യക്കെതിരെ അയർലാൻഡിന് 34 റൺസിന്റെ ചരിത്ര ജയം. അയർലാൻഡിനോട് ഇന്ത്യയുടെ ആദ്യ തോൽവിയാണിത്. 2020 ക്രിക്കറ്റിൽ 2023 ശേഷം ഇന്ത്യയുടെ ആദ്യ തോൽവിയും. ഓപ്പണർ അഭിഷേക് ശർമ്മയും ശിവം ദുബെയും ഒഴികെയുള്ള ബാറ്റർമാർ നിരാശപ്പെടുത്തി. അയർലൻഡ് താരം ലോക്കൻ ടക്കറാണ് മത്സരത്തിൽ തിളങ്ങിയത്. കേരളത്തിൽ കാലവർഷത്തിൽ ഇത്തവണ 35% കുറവ്. മൺസൂൺ തുടങ്ങിയ ജൂൺ 4 മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണിത്. ഇടുക്കി വയനാട് ജില്ലകളിലാണ് കാര്യമായ മഴക്കുറവ്. എൽനിനോ പ്രതിഭാസമാണ് ഇതിന് കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു. ഭക്ഷ്യവിതരണത്തിനുള്ള സപ്ലൈകോയും മദ്യവിൽപ്പനയ്ക്കുള്ള ബിവറേജസ് കോർപ്പറേഷനും തമ്മിലുള്ള ലയനം അശാസ്ത്രീയമാണെന്നും ദൂരവ്യാപകമായ സാമൂഹിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പഠനം. സർക്കാരിന്റെ ധവളപത്രത്തിൽ സപ്ലൈകോ ബെവ്കോ ലയനം ശുപാർശ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഈ ജാഗ്രതപ്പെടുത്തൽ. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 എഫ് എം ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത

ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സാന്ത്വനം. 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗൻവാടി

അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം